0: മരണക്കെണിയുടെ മരുന്നുകൾ പാവപ്പെട്ട മനുഷ്യരിൽ കുത്തിവെച്ചത്. അറിവിൻ്റെ വലിയ അപകട സാധ്യത നമുക്ക് ഓരോ ദിവസവും അത് മനസ്സിലായി വരുന്നു. കൊറോണയെക്കുറിച്ച് തന്നെ വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളും പറയുന്നതും അത് പടർത്തുന്നതും നാം കേട്ടിട്ടുണ്ട്. അതിൻ്റെ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും അറിവ് എന്നുള്ളത് മനുഷ്യന് സ്വഭാവശുദ്ധിയില്ലാത്ത നിലയിൽ അത് ഉപയോഗിച്ചാൽ അത് മനുഷ്യനെ ഇല്ലാതാക്കും. ഹിറോഷിമ, നാഗസാക്കി എന്ന സ്ഥലങ്ങളിൽ അണുബോംബ് വർഷിച്ചത് അറിവുണ്ടായിരുന്നവരായിരുന്നു. നമ്മളുടെ സമൂഹ ജീവിതത്തിന്, ഗുണപരമായ മനുഷ്യ ജീവിതത്തിന്, പ്രകൃതിയുടെ നന്മയ്ക്ക് ഉപയോഗിക്കാവുന്ന പല വസ്തുക്കളും അപകടകാരികളായി മനുഷ്യനെ തന്നെ ഹനിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. നമുക്ക് മറ്റുള്ളവരെക്കുറിച്ചുള്ള അറിവുകളും അതുപോലെ തന്നെയാണ്. ഒരുപക്ഷെങ്കിൽ ഒരു മനുഷ്യൻ്റെ, ഒരു കുടുംബത്തിൻ്റെ പല രഹസ്യങ്ങളും അറിയാവുന്നവരാവാം നമ്മൾ. കുടുംബാംഗമെന്നുള്ള നിലയിലോ, സ്നേഹിതനെന്നുള്ള നിലയിലോ, ഒരുമിച്ച് ജോലി ചെയ്യുന്നവരെന്നുള്ള നിലയിലോ ഒക്കെ അവയെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? നമ്മളുടെ മുമ്പിൽ ഒരു ജീവിതം ഒരു വിഷമസന്ധിയിൽ പങ്കുവച്ചതായ കാര്യങ്ങൾ നാം എങ്ങനെ ഉപയോഗിക്കുന്നു? അത് ആ വ്യക്തിയുടെ ജീവിതമാണ്, ആ വ്യക്തിയുടെ ഭാവിയാണ്, കുടുംബത്തിൻ്റെ ഭദ്രതയാണ്. അവയൊക്കെ നാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അറിവ് ഉപയോഗിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും സ്വഭാവശുദ്ധി വേണം എന്നുള്ള മഹാത്മജിയുടെ ഈ നിർബന്ധം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: 6:10 ദേവരാഗം, 6:30 സോപാന സംഗീതം, 6:45 ആകാശവാണി വാർത്തകൾ, 6:55 ലോക്കൽ ജോബ്സ്, 7:00 ഗ്രീറ്റിംഗ് കാർഡ്സ്, 8:05 ഇന്നത്തെ പത്രവിശേഷം, 8:15 മൊഴിമുത്ത്, 9:00 സത്വചനം, 11:00 ഡയമണ്ട് ഡയലോഗ്സ്, 12:30 ആകാശവാണി വാർത്തകൾ, 12:45 ലോക്കൽ ജോബ്സ്, 12:50 ആകാശവാണി വാർത്തകൾ, 1:00 രുചിക്കൂട്ട്, 1:15 ചമയം, 1:30 ഗ്രാമഫോൺ, 2:30 മെഡിടോക്ക്, 4:00 റേഡിയോ കഫേ, 5:00 ട്രെൻഡിംഗ് വൺസ്, 6:00 ദേവരാഗം, 6:30 ആകാശവാണി വാർത്തകൾ, 6:45 ലോക്കൽ ജോബ്സ്, 7:00 സോങ്സ് ഓൺ ഡിമാൻഡ്, 8:15 രുചിക്കൂട്ട്, 8:30 ചമയം, 9:00 കരിയർ കോമ്പസ്, 9:30 നീലാമഴ, 10:00 സ്വീറ്റ് ഡ്രീംസ്.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജെ അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന്റെ നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: പാട്ട്. മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

0: അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും സംയുക്ത പ്രസ്താവനയിൽ അപലപിച്ചു. ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനാ തകായിച്ചിയുമാണ് പ്രസ്താവനയിൽ ഒപ്പുവച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
1: കഴിഞ്ഞ വർഷം ഏപ്രിൽ

0: ധനസഹായം നൽകുന്നവരെയും ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഇന്ത്യയും ജപ്പാനും ആവശ്യപ്പെട്ടു. യു എൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയ എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ യോജിച്ച നടപടികൾ സ്വീകരിക്കണമെന്ന് നരേന്ദ്രമോദിയും സനാ തക്കായിച്ചിയും ആവശ്യപ്പെട്ടു. ഭീകരരുടെ സുരക്ഷിത താവളങ്ങൾ വേരോടെ പിഴുതെറിയുന്നതിന് ഭീകരർക്ക് ധനസഹായം നൽകുന്ന മാർഗ്ഗങ്ങളും രാജ്യാന്തര കുറ്റകൃത്യങ്ങളുമായി അവരുടെ ബന്ധവും ഇല്ലാതാക്കണം. അതിർത്തി കടന്ന് ഭീകരർ നടത്തുന്ന നീക്കങ്ങൾ തടയുന്നതിന് ദൃഢനിശ്ചയത്തോടെ നടപടികൾ സ്വീകരിക്കണമെന്നും ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സ്ഥിരതയും സമൃദ്ധവുമായ ഇന്തോ പസഫിക് എന്ന ലക്ഷ്യത്തിലേക്ക് സമാന ചിന്താഗതിക്കാരായ രാജ്യങ്ങൾ തമ്മിൽ സഹകരണം മുന്നോട്ടു കൊണ്ടുപോകുന്നതിന് ഇരു പ്രധാനമന്ത്രിമാരും പ്രതിബദ്ധത ആവർത്തിച്ചു. ക്വാഡ് ചട്ടക്കൂടിന് കീഴിലെ സ്ഥിരമായ പുരോഗതിയെ ഇരുവരും സ്വാഗതം ചെയ്തു.
1: പരിസ്ഥിതി ലോല പ്രദേശ നിർണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്നും ഇത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന ജനസാന്ദ്രതയുണ്ടായിട്ടും സംസ്ഥാനത്തിന് മികച്ച വനവിസ്തൃതിയും പച്ചപ്പും നിലനിർത്താൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇടുക്കി ഉൾപ്പെടെ ജില്ലകളിൽ മുൻകാലങ്ങളിൽ വനമെന്ന് തെറ്റായി വിജ്ഞാപനം ചെയ്ത പ്രദേശങ്ങൾ ഒഴിവാക്കുമെന്ന ഉറപ്പ് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുമെന്നും ഡി സതീശൻ പറഞ്ഞു. ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടെ ഹൈക്കോടതിയിലും മറ്റ് കോടതികളിലും സമർപ്പിക്കുന്ന സത്യവാങ്മൂലങ്ങളിൽ ഏകീകൃത നിലപാട് സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കുകയോ കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ അതൃപ്തി അദാനി പോർട്സ് ആന്റ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിനെ അറിയിച്ചതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ MSC അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ നീക്കം തടയുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്തിന്റെ ഓഹരികൾ കൈമാറുമെന്ന കാര്യം അദാനി ഗ്രൂപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ച രേഖ പുറത്തുവന്നിട്ടുണ്ടെന്നും തുറമുഖം ഇവരുടെ സംയുക്ത സംരംഭമായി നടത്തുന്ന നീക്കമാണ് ഇതിലൂടെ പുറത്തുവന്നതെന്നും സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. തുറമുഖം സംസ്ഥാനത്തിന്റെ തന്നെ ഉടമസ്ഥതയിൽ നിലനിർത്തുന്ന നടപടി ഉണ്ടാകണമെന്നും സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. വി ഡി സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റ് അദാനി വിലാസം ഗവൺമെന്റായി മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. വിഴിഞ്ഞം തുറമുഖത്ത് അദാനിയുടെ താൽപര്യം മുൻനിർത്തി ഷിപ്പിംഗ് വ്യവസായത്തിലെ ഭീമൻ കമ്പനിയുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്ന നീക്കത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ ത്വരിതഗതിയിൽ തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് നിന്ന് നിരവധി തീർത്ഥാടകർ പുതിയ പാസ്പോർട്ടിനും പുതുക്കുന്നതിനും അപേക്ഷിച്ച് കാത്തിരിക്കുകയാണെന്നും പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ അർഹരായ തീർത്ഥാടകർക്ക് ഹജ്ജിന് പോകാൻ അവസരം നഷ്ടപ്പെടുമെന്നും മന്ത്രി കത്തിൽ പറഞ്ഞു. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന അനുഭവമാക്കി ഇത്തവണത്തെ ഓണം വാരാഘോഷത്തെ മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 മുതൽ 30 വരെയാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. വിനോദസഞ്ചാരികൾക്ക് പൂക്കളമിടാനും ഓണക്കളികളിൽ പങ്കാളികളാകാനും സദ്യ ആസ്വദിക്കാനും അനുഷ്ഠാന കലാരൂപങ്ങൾ കാണാനും അവസരം ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി നിശാഗന്ധിയിൽ പടയണി, തെയ്യം, തോൽപ്പാവക്കൂത്ത് തുടങ്ങിയ അനുഷ്ഠാന കലകൾ സംഘടിപ്പിക്കാനും തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗീകരിച്ചതും അഫിലിയേറ്റ് ചെയ്തതുമായ സ്പോർട്സ് അസോസിയേഷനുകൾ ഓഡിറ്റ് ചെയ്യാൻ മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് അസോസിയേഷനുകളിൽ നിന്ന് വിവരശേഖരണ ചോദ്യാവലി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറിക്ക് കൈമാറി. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളെക്കുറിച്ച് പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് സമഗ്ര അഴിച്ചുപണി ലക്ഷ്യമാക്കി സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില 1% കുറഞ്ഞു. തുടർച്ചയായ 3 ദിവസമാണ് വിപണിയിൽ വിലയിടിവ് രേഖപ്പെടുത്തുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനും കോഴിക്കോട് ആകാശവാണിയിൽ ദീർഘകാലം കാഷ്വൽ ന്യൂസ് റീഡറുമായിരുന്ന VK രഘുനാഥ് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ജനയുഗം പത്രം, മലനാട് ചാനൽ, വയനാട് വിഷൻ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രൂസെൻസ് എന്ന വാർത്താധിഷ്ഠിത പരിപാടിക്ക് 3 സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചു. മായുന്ന സിന്ദൂരം എന്ന ഓർമ്മകളുടെ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പ്രസിദ്ധീകരിച്ചത്. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു. പീച്ചംകോട് വീട്ടിൽ രാവിലെയാണ് പൊതുദർശനം. സംസ്കാരം ഉച്ച കഴിഞ്ഞ് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയും മറ്റു ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുമാണ് പ്രവചിച്ചിരിക്കുന്നത്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇന്ന് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. കാലിഫോർണിയയിലെ ലോസാഞ്ചലസ് സ്റ്റേഡിയത്തിലെ മത്സരത്തിലാണ് സ്പെയിൻ തകർപ്പൻ വിജയം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് ആധിപത്യത്തിന് മുന്നിൽ ഓസ്ട്രിയ നിഷ്പ്രഭമായപ്പോൾ വലയിൽ വീണത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. 36-86 മിനിറ്റുകളിൽ മിഗേൽ ഒയർ സാമ്പലിന്റെ ഇരട്ട ഗോളുകളും 66 മിനിറ്റിൽ പെഡ്രോ പെറോയുടെ ഗോളുമാണ് സ്പെയിന് അനായാസ വിജയം നേടിക്കൊടുത്തത്. ആദ്യ മിനിറ്റിൽ തന്നെ ആസ്ട്രിയൻ ഗോൾ മുഖത്തെ വറപ്പിച്ച സ്പെയിൻ സൂപ്പർ താരം ലെമിനെ യമാൽ വരാനിരിക്കുന്ന ഗോൾ വേട്ടയെക്കുറിച്ച് കൃത്യമായ സൂചന നൽകി. സ്പെയിൻ 22 ഗോൾ ശ്രമങ്ങളും 10 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമാണ് മത്സരത്തിൽ പരീക്ഷിച്ചത്. അതേസമയം ഓസ്ട്രിയയ്ക്ക് ഒരൊറ്റ ഓൺ ടാർഗറ്റ് ഷോട്ടിന് പോലും സ്പെയിൻ പ്രതിരോധം അവസരം നൽകിയില്ല. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സര വിജയികളെ പ്രീ ക്വാർട്ടറിൽ സ്പെയിൻ നേരിടും.
1: ടൊറന്റോയിൽ അല്പം മുമ്പ് സമാപിച്ച മത്സരത്തിൽ ക്രൊയേഷ്യയെ 1-0 2 ഗോളുകൾക്ക് തകർത്ത് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ ഇടം നേടി. രാവിലെ 8:30 വാങ്കോവറിൽ സ്വിറ്റ്സർലാന്റ് അൾജീരിയയുമായി ഏറ്റുമുട്ടും. 11:30 ആർലിംഗ്ടണിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ തിങ്കളാഴ്ച ഇംഗ്ലണ്ട് സഹ ആതിഥേയരായ മെക്സിക്കോയെ നേരിടും. ചൊവ്വാഴ്ച US ബെൽജിയവുമായി ഏറ്റുമുട്ടും. ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ഫൈനലിലെത്തി. 2 സെമി ഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇംഗ്ലണ്ട് ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ മത്സരം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ 2 മത്സരങ്ങളടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 15 മുതൽ 27 വരെയാണ് മത്സരം. വയനാട് കലക്ടറേറ്റിൽ മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ രാവിലെ കായകൽപ്പൻ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും. ജനസമ്പർക്ക പരിപാടിയിലൂടെ ജില്ലയിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യ മേഖലയുടെ സമഗ്ര വികസനത്തിന് പദ്ധതി തയ്യാറാക്കും. വയനാട് നല്ലൂർനാട് അംബേദ്കർ മെമ്മോറിയൽ ജില്ലാ ക്യാൻസർ സെന്ററിൽ നിർമ്മിക്കുന്ന മോഡൽ ക്യാൻസർ കെയർ സെന്റർ കെട്ടിട നിർമ്മാണം ഉച്ചകഴിഞ്ഞ് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷിരാമൻ അധ്യക്ഷയാവും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യയും ജപ്പാനും അപലപിച്ചു. പരിസ്ഥിതി ലോല പ്രദേശ നിർണയ വിഷയത്തിൽ രാജ്യത്ത് ഏറ്റവും കൃത്യവും വിശദവുമായ പഠനം നടത്തിയത് കേരളമാണെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറുന്ന നീക്കം തടയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്
1: 7 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: ഹലോ, ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസത്തിന്റെ ആശംസ. രാവിലെ നല്ലൊരു മഴയൊക്കെ പെയ്ത് അങ്ങനെ മഴയിൽ കുതിർന്ന് നമ്മൾ നിൽക്കുകയാണല്ലേ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് കാർഡ്സ് നമ്മൾ തുടങ്ങുന്നു. ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടെ ഉള്ളത് ദീപ. സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ രാവിലെ അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്തിട്ട് ഒന്ന് ഭൂമിയൊക്കെ ഒന്ന് തണുത്ത അന്തരീക്ഷത്തിൽ നിൽക്കുകയാണല്ലോ. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചൊക്കെ മഴയൊക്കെ മാറി. രാവിലെ ഒരു 5:30 സമയത്ത് തന്നെ നല്ല മഴയായിരുന്നു. അങ്ങനെ മഴയൊക്കെ മാറി നല്ലൊരു ക്ലൈമറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഈ രാവിലത്തെ സമയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമായി സമാധാനമായി വിശ്വസൊക്കെ അറിയിച്ച് പാട്ടൊക്കെ കേട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാനുള്ള ഒരു സമയമാണ്. അപ്പം എല്ലാവരും 0469273033 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അതുപോലെ വാട്സപ്പ് നമ്പറുണ്ട്, 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നല്ല നല്ല പോസിറ്റീവ് ചിന്തകളും പിന്നെ വിശ്വസും ഒക്കെ അറിയിക്കാം. അപ്പം ഇന്നത്തെ ദിവസത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് 3 ജൂലൈ. ഇന്ന് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് വിരുദ്ധ ദിനമാണ്. അതായത് നമുക്കറിയാമല്ലോ ഭൂമിയെ സംരക്ഷിക്കാൻ നമ്മൾ പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കണം. അപ്പം അങ്ങനെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ഈ ദിവസം കുറച്ചും കൂടി അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം സാധാരണ ഈ പ്ലാസ്റ്റിക് ബാഗ് വിരുദ്ധദിനം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. പക്ഷെ ചില ദിവസങ്ങളിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിവസം കുറച്ചും കൂടി അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനും അവബോധം വളർത്താനും ഒക്കെയുള്ള ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം ആചരിക്കുന്നത്. പിന്നെ നാഷണൽ സ്റ്റേ ഔട്ട് ഓഫ് ദ സൺഡേ, അതായത് ഒരുപാട് വെയിൽ ഏൽക്കാതെ നമ്മുടെ സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് 3 ജൂലൈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡ്രോപ്പ് എ റോക്ക് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് മറ്റൊന്നുമല്ല, ആളുകളിൽ സന്തോഷം നിറയ്ക്കാൻ മനോഹരമായി പെയിന്റ് ചെയ്ത കല്ലുകൾ ഈ പൊതുസ്ഥലങ്ങളിലൊക്കെ ഒളിപ്പിച്ചു വെക്കും. അത് ഒരു വിനോദമാണ്, അങ്ങനെ ഒരു ദിവസമാണ്. പിന്നെ ഇന്ന് സെയിന്റ് തോമസ് ഡേ ആണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. 1941 അദ്ദേഹം ജനിച്ചത്. അത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ചത് പിന്നെ 1987 അത് ഈ പറഞ്ഞതുപോലെ 3 ജൂലൈ. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ദിവസം പ്രത്യേകതയായിട്ട് എടുത്തു പറയാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രത്യേകതകൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ആർക്കൊക്കെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് കോളർ കുറേ സമയത്ത് വിളിക്കുന്നു, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, അൻസറൊക്കെ കൊറേ സമയമായല്ലോ അൻസറൊക്കെ വിളിക്കുന്ന, എന്താ ഇന്നത്തെ വിശേഷം? നല്ല വർത്താനം. ഒരു വരിയോ? ആ ആയിക്കോട്ടെ.
1: ഒരു തളം മാത്രം, ഒരു തളം മാത്രം വിളർന്നൊരു ചെന്തനീർ മുകുളമായി നീ മുന്നിൽ നിന്നോ.
0: അടിപൊളി. ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സ് തകർത്ത് സൂപ്പർ അൻസർക്ക നന്നായിട്ട് പാടി. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ.
1: ഇന്നത്തെ ഗുഡ് മോർണിംഗ് പിന്നെ കുമരക ടീമും പിന്നെ ദീപക്ക് അവർക്ക് അവർക്ക് എല്ലാവർക്കും
0: ഓക്കെ തിരിച്ചു. അതുപോലെ തന്നെ അൻസറിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ. ഓക്കെ, അപ്പൊ രാവിലെ തന്നെ അൻസാറൊക്കെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ വിളിച്ച് പാട്ടൊക്കെ പാടി ഫസ്റ്റ് തന്നെ ആ ഒരു ഇന്നത്തെ ഈ ഒരു 1 മണിക്കൂർ സമയം കൊഴുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. അനിലേട്ടാ ഗുഡ് മോർണിംഗ്. ഇന്ന് എന്തുപറ്റി സെക്കൻഡ് ആയി പോയത്? മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, നല്ല ക്ലൈമറ്റ് അല്ലേ? മഴ തോർന്നിരിക്കുന്ന ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ. അത് അതിലും നല്ല ക്ലൈമറ്റാ. ഇന്നത്തെ വിശേഷം ആർക്കാ?
2: ഇന്ന് ആശംസ. പിന്നെ വർക്കിന് കൊണ്ടുവന്ന കൂട്ടുകാരുണ്ട് പ്രശാന്ത്. അതുപോലെ തന്നെ എന്റെ കൂട്ടുകാരിയാണ് എന്നോട് പഠിച്ച പ്രിയ. രണ്ടുപേരുടെ അമ്മയുടെ ബർത്ത്ഡേ.
0: ഓക്കെ,
2: ശോഭന.
0: ശോഭന ചേച്ചി, ശോഭന ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു.
2: നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ആഘോഷങ്ങൾ അമൃത കാവ്യക്കുട്ടി പിന്നെ ആലപ്പമ്പലപ്പുഴയുള്ള ദീപ ആര്യ ദീപക്കുട്ടി ബർത്ത്ഡേ വിഷയം പിന്നെ സഹർഷക്കുട്ടി.
0: ഓക്കെ, താങ്ക് യു അനിലേട്ടാ. അപ്പൊ അനിലേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടാ.
2: ഓക്കെ, അമ്പലപ്പുഴ.
0: ഓക്കെ, വായ്പൂർ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഒരു പാട്ടിലേക്ക് പോകാം. ഇനി പാട്ട് കേട്ടതിന് ശേഷം ഇനി കുറച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ വേണ്ട ദീപ, ഈ കോളും കൂടി എടുത്തിട്ട് പോന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിക്കുന്നുണ്ട്. ഹലോ,
3: സുപ്രഭാതം ദീപ.
0: സുപ്രഭാതം ജയരാജേട്ടൻ, എന്താണ്? ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ.
3: ദീപയുടെ ശബ്ദം കേട്ടപ്പോ ഒന്ന് വിളിക്കണം തോന്നി.
0: താങ്ക് യു. അപ്പൊ സുഖമായിട്ടിരിക്കുന്നോ?
3: സുഖം സുഖം സുഖമായിരിക്കുന്നു.
0: എവിടെയാണ് ഇപ്പൊ ജയരാജേട്ടൻ?
3: ഇപ്പോ നാട്ടില് പോയിട്ട് തിരിച്ചെത്തി, ഡൽഹിയിലെത്തി.
0: കാരണം സ്ഥിരമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് ഇവിടെ ആണെങ്കിൽ ഇന്ന് ഇവിടെ പൊങ്ങിയാൽ ഇവിടുന്ന് പിന്നെ മുങ്ങും.
3: ആകെ വല്ലപ്പോഴും വർഷത്തിൽ ഒരു കുറച്ച് ദിവസമല്ലേ കിട്ടുന്നുള്ളൂ.
0: അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചത് ഒരുപാട് സന്തോഷം. ഇന്ന് പ്രത്യേകിച്ച് വിശ്വാസം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല
3: ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും, ദീപയ്ക്കും അമ്രൂനും നല്ലൊരു ദിനം ആശംസിക്കുന്നു. പിന്നെ കേട്ട് കേട്ട് വരെയിരിക്കുന്ന എല്ലാ.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇടയ്ക്ക് റീവൈൻഡിലൊക്കെ എഴുതും കേട്ടോ ജയരാജേട്ടാ. ഓക്കെ, അപ്പൊ നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളുടെ ജയരാജേട്ടൻ അങ്ങനെ വല്ലപ്പോഴാണ് ഇടയ്ക്ക് മെസ്സേജിലും സമയം കിട്ടുമ്പോഴൊക്കെ നേരത്തെ റീവൈൻഡിലൊക്കെ സ്ഥിര സാന്നിധ്യമായിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം എന്തായാലും സംസാരിക്കാൻ പറ്റിയതിൽ. അപ്പൊ ഇനിയും നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലെ? പാട്ട് കേട്ടതിന് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ശബരിമലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: திருவல்ல முத்து ஏட்டுமானூர்.
1: പഴയതു മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരും. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കും. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: നല്ലൊരു പാട്ട് കേട്ട് നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് തിരികെ എത്തുമ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിട്ടുണ്ട്. വിളിക്കുന്ന നമ്പർ 0469273033. ഇനി ഞാൻ സമാധാനമായിട്ട് ഒരു മെസ്സേജിലേക്ക് പോവാണ് കേട്ടോ. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഈ മെസ്സേജ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച മെസ്സേജ്, നമ്മുടെ നദീറയത്തെയാണ് മലപ്പുറത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന മൂല്യമുള്ള രണ്ട് കാര്യങ്ങളാണ് സമയവും നല്ല സുഹൃത്തുക്കളും. പക്ഷെ ഇവ രണ്ടും അനുഭവിക്കുമ്പോൾ ഇവയുടെ മൂല്യങ്ങൾ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയുന്നതോ രണ്ടും നഷ്ടപ്പെടുമ്പോൾ മാത്രം. നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ദീപമോൾക്കും പ്രിയം നിറഞ്ഞ എല്ലാ റേഡിയോ കൂട്ടുകാർക്കും ഇന്ന് വിശേഷ ദിവസത്തിലൂടെ കടന്നു പോകുന്നവർക്കും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസകൾ. ജൂലൈ 2 ഈ റേഡിയോ വഴി കിട്ടിയ എന്റെ കാതോരം കൂട്ടുകാർ രേഖക്കുട്ടി, സുജക്കുട്ടി, ഷിജിക്കുട്ടി, പുഷ്പക്കുട്ടി, ഓമനക്കുട്ടൻ, ആത്മജക്കുട്ടിയുടെ പൊന്നുമോൾ, അർച്ചനക്കുട്ടി, എല്ലാവരും കൂടി എന്റെ വീട്ടിലേക്ക് വന്നു. എന്താ പറയുക, ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഞാനും ഇക്കയും കൂടി അവരെ കൂട്ടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അങ്ങനെ വീട്ടിലെത്തി എന്റെ രാധ ചേച്ചിയും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ തിരുവല്ല പോയപ്പോൾ എന്റെ കൂടെ വന്നിരുന്ന ചേച്ചി, മനസ്സിലായി കേട്ടോ. അങ്ങനെ ഞാൻ എന്റെ കാതോരം ഗ്രൂപ്പിലെ മുത്തുമണികൾക്ക് പത്തിരിയും പൊറോട്ടയും ചിക്കൻ കറിയും കൊടുത്തു. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് നദീറയത്ത്. അതിനുശേഷം ഞങ്ങൾ കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോയി. അത് കഴിഞ്ഞ് എന്റെ കുടുംബ വീട്ടിൽ പോയി കുറേ ഫോട്ടോസ് എടുത്തു. അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്ന വീടാണ്. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡിന്റെ സമയമായി. ഞാനുണ്ടാക്കിയ സ്പെഷ്യൽ കാന്താരി ചെമ്മീൻ ബിരിയാണിയും ചിക്കൻ കൊണ്ടാട്ടം, എന്റെ അച്ചാർ, അവരെല്ലാവരും ഫുഡ് കഴിച്ചു. ഉച്ചയ്ക്കുള്ള ടൈമിൽ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ചുനേരം സംസാരിച്ചിരുന്നു. റേഡിയോ കഫേ കേട്ടു. വൈകിട്ടുള്ള പോകാനുള്ള ഒരുക്കത്തിലായി. അവരെല്ലാം ഡ്രസ്സൊക്കെ മാറി. വൈകിട്ട് കാപ്പിയും ഞാനുണ്ടാക്കിയ സ്നാക്സും കൊടുത്തു. ചിക്കൻ അടയും കലത്തപ്പം, സ്പൈസി ചട്ടിപ്പത്തിരിയും എല്ലാം കഴിച്ച് യാത്ര പറഞ്ഞ് തിരൂർ തുഞ്ചൻ പറമ്പിലേക്ക് പോയി. അവിടെ നിന്ന് 6:30 ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി. പോകുമ്പോൾ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും യാത്ര പറഞ്ഞു. പോയപ്പോൾ സങ്കടമായി ദീപക്കുട്ടി. എന്താ പറയുക, എനിക്ക് എൻ്റെ എല്ലാമെല്ലാമായ ജീവന്റെ ജീവനായ റേഡിയോ വഴി കിട്ടിയ മുത്തുമണികൾ, അവർ ആദ്യമായിട്ടാണ് മലപ്പുറത്തേക്ക് വരുന്നത്. അവർക്കും ഒത്തിരി സന്തോഷമായി. എൻ്റെ മരുമക്കളെയും എൻ്റെ ഇക്കാനെയും ഒരുപാട് ഇഷ്ടമായി. എനിക്ക് അവരെല്ലാവരും കൂടി സ്നേഹ സമ്മാനമായി നോൺ സ്റ്റിക്കിൻ്റെ ഒരു സോസ് പാൻ. ആഹാ, ഒത്തിരി സന്തോഷമായി. എനിക്ക് ഉപകാരമുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു. വൈകിട്ട് ചായ ഓമനക്കുട്ടൻ ചേട്ടൻ കുടിച്ചില്ല, വയറ് ഫുള്ളാണെന്ന് പറഞ്ഞു. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അവരെ സൽക്കരിച്ചു. അവരിവിടെ ചെലവഴിച്ച ഓരോ നിമിഷങ്ങളും സന്തോഷമുള്ളതായിരുന്നു. അങ്ങനെ രാത്രി 2 മണിക്ക് അവരെല്ലാവരും വീട്ടിലെത്തി. ഒരുപാട് ഓർമ്മകൾ ബാക്കിയാക്കി. എന്റെ കാതോരം മുത്തുമണികൾ പോയപ്പോൾ സങ്കടം വന്നു. ഈ സ്നേഹവും സൗഹൃദവും എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എന്റെ കാതോരം കൂട്ടുകാർക്ക് പ്രത്യേകിച്ച് ആശംസകൾ നേരുന്നു. മറ്റുള്ളവർക്ക് വരാൻ പറ്റിയില്ല, അതിലെ സങ്കടമുണ്ട്. സ്നേഹപൂർവ്വം മലപ്പുറത്ത് നിന്ന് നദിക്കുട്ടി. ഓക്കെ, എന്തായാലും ഇന്നലെ നമ്മളോട് പറഞ്ഞിരുന്നു ഇന്നലത്തെ വിശേഷമൊക്കെ പറയാന്നുള്ളത്. ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞതുപോലെ തന്നെ സ്നേഹവും സൗഹൃദവും എന്നൊക്കെ പറയുന്നത് നമുക്കിങ്ങനെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും പ്യുവറായിട്ടുള്ള ഒന്നാണ് സൗഹൃദം എന്ന് പറയുന്നത്. അത്രയും സ്നേഹത്തോടെ ഒരു സൗഹൃദം നമുക്കുണ്ടെങ്കിൽ അതിൽ കള്ളത്തരയില്ല. നമുക്ക് എന്തും പറയാൻ പറ്റുന്ന കുറേ കൂട്ടുകാർ നമുക്കുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അപ്പം അത് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് പ്രത്യേകിച്ച് നമുക്ക് റേഡിയോ വഴി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും ഒരുപാട് ഹാപ്പിയാണ്. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചല്ലോ, നമുക്ക് അത് മതി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടിച്ചേരുക, പല സ്ഥലങ്ങളിലായിട്ട് ഓരോരുത്തരുടെയും വീടുകളിലായിട്ടൊക്കെ കൂടിച്ചേരുക, അതൊക്കെ എപ്പോഴും സന്തോഷമുള്ളതാണ്. അപ്പം എന്തായാലും പോകാൻ പറ്റാത്ത കുറേ പേരുണ്ട്, അവർക്കും ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോഴേക്കും എല്ലാവർക്കും കൂടി ഒത്തുചേരാമല്ലോ. അപ്പം എന്തായാലും നദീറയത്ത് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ സൽക്കരിക്കാനെന്നുണ്ട് നദീറത്തിടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ഓമനക്കുട്ടൻ ചേട്ടൻ പറഞ്ഞല്ലോ, ചായ കുടിക്കാൻ ഇനി ഇടയില്ല. അത്രത്തോളം ഫുഡ് തീറ്റിച്ച് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അതിനേക്കാൾ കൂടുതലായിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നുള്ള വർത്തമാനം ഉണ്ടല്ലോ, അതായിരിക്കും നമ്മൾ മറക്കാൻ പറ്റാത്തതെന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും അങ്ങനെ തന്നെ നിങ്ങളുടെ സൗഹൃദം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ആ ഹലോ,
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: നന്ദിരയുടെ വീട്ടിലെ പിന്നെ കൂട്ടുകാരൊക്കെ ചെന്ന കാര്യം മോള് വായിക്കുമ്പോ എന്റെ ലൈവിലല്ലേ പിന്നെ ചെന്നപ്പോ എന്റെ മനസ്സിലുണ്ടല്ലോ ഇവരോരോരുത്തര, അല്ലെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അവരെയൊക്കെ മുഖം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇവരെല്ലാരും ചെല്ലുന്നതും നന്ദിരക്കുട്ടി അവരെ സ്വീകരിക്കുന്നതും കുട്ടി കൊണ്ടുപോകുന്ന ഒരു അപ്പാണം ചെല്ലവിച്ചിരിക്കുന്ന ഒക്കെ എന്റെ മനസ്സാക്ഷിതം
0: കാണുമായിരുന്നു.
1: ഒരുപാട് സന്തോഷം. ഞാനും പോയത് പോലൊക്കെ തോന്നുന്നു.
0: എന്റെ ഹൃദയത്തിൽ
1: നന്മകള് എല്ലാ കൂട്ടുകാർക്കും നേരുന്നു. ഈശ്വരന്റെ സഹായം കൊണ്ട് ഇങ്ങനെ ഇതൊരു വലിയ സൗഹൃദമായ കാര്യം, വലിയൊരു സമ്പത്താണെന്ന് ഞാൻ ചിന്തിക്കാം. സൗഹൃദ സമ്പത്താണ്.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: പോയി നല്ല കാര്യങ്ങളൊക്കെ കേൾക്കാൻ കഴിയുമ്പോ നമ്മുടെ മനസ്സിന് ഒരു കുളിർമ
0: ഉണ്ടാവുന്നതാണ്.
1: നല്ല കാര്യങ്ങളാണ് എനിക്ക്
0: ഒരുപാട് സന്തോഷം.
1: ഓക്കെ,
0: സന്തോഷം, അത് മതി. അവരെല്ലാരും
1: കുട്ടിക്കും കൂട്ടുകാർക്കും നമ്മുടെ മോൾക്കും ബാക്കി ആർദ്യമാർക്കും എന്റെ റേഡിയോ ഫ്രണ്ട്സിലെ മുഴുവൻ കൂട്ടുകാർക്കും അവരുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും റേഡിയോ കേട്ടിരിക്കുന്ന മുഴുവൻ പേർക്കും നമ്മുടെ എല്ലാവരുടെയും വിശ്വസം ഓർത്ത് ഓർത്ത് പറയുന്ന നമ്മുടെ അനിൽ മോനും ത്രിമൂർത്തീസിനും എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു മക്കളെ. നല്ല മഴ വരുന്നു
0: ആണല്ലോ. ഓക്കെ, വിജയമ്മ ചേച്ചിക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ വിജയമ്മ ചേച്ചിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ചില ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റും, യാത്ര ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ. പക്ഷെ എന്നാലും അവര് പോയത് അറിഞ്ഞിട്ട് മനസ്സ് സന്തോഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു പ്രത്യേകതയാണല്ലേ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ, എന്തോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആത്മ ചേച്ചി, എന്ത് പറ്റി, പനിയാണോ? ഓ, അത് ശരി, സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ. എന്തായാലും മോള് പോയല്ലോ ആത്മ ചേച്ചിക്ക് പകരം. ഓക്കെ, അപ്പൊ അതിനൊരു സന്തോഷം. അതെ അതെ അതെ, തീർച്ചയായിട്ടും.
1: രണ്ടുമൂന്ന് പേർക്ക് പോകാൻ പറ്റില്ല, എന്നാലും ഞങ്ങൾ എല്ലാവരും അവരുടെ കൂടെ ഉണ്ടായിരുന്നത് ഒത്തിരി മറക്കാൻ പറ്റാത്ത സംഭവമല്ല ഇതൊക്കെ.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: അല്ല, ഈ റേഡിയോയിൽ കൂടി കിട്ടിയ സൗഹൃദം വേറെ. നമ്മൾ അഞ്ച് നാട്ടിൽ കിടന്ന ആൾക്കാരെല്ലാം ഒന്നിച്ചൊരു കുടുംബത്ത് വന്ന് ആ കുടുംബത്തിൽ നിന്നും പല കുടുംബങ്ങളെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടി.
0: അതെ,
1: അതൊക്കെ
0: അതെ അതെ, അതാണ്, അതാ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയല്ലോ, അത് തന്നെ സന്തോഷം. അപ്പൊ എന്തായാലും ആത്മ ചേച്ചി,
1: ഒത്തിരി ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് പിന്നെ ഇവർക്കെല്ലാം പോകാൻ സാധിച്ചു. അതിൽ ആ ഫോട്ടോസൊക്കെ അപ്പ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അത് നമ്മള് കൂടി അവിടെ ഉള്ള പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് കിട്ടിയത്.
0: അതെ,
1: സന്തോഷം.
0: ഓ, അത് ശരി. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ ഓക്കെ, ശരി, റെസ്റ്റ് എടുത്തോളൂ കേട്ടോ ആത്മ ചേച്ചി. ഓക്കെ, അപ്പൊ ഇപ്പൊ എല്ലായിടത്തും പനിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും റെസ്റ്റ് ഒക്കെ എടുക്കാൻ നേരത്തെ തന്നെ മരുന്നൊക്കെ വാങ്ങിക്കേട്ടോ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
2: ഞാൻ മഞ്ജു കൃഷ്ണ.
0: മഞ്ജു കൃഷ്ണകുമാർ ഫ്രം ചുമത്ര. പറയൂ, ചുമത്രക്കാരിക്ക് എന്താ പറയാനുള്ളത്?
2: ഞങ്ങളുടെ കാതോര കുടുംബത്തിലെ കുറച്ചുപേര് നദീതയുടെ വീട്ടിൽ പോയിരുന്നു. ഞങ്ങൾ പിന്നെ ഒരുമിച്ച് ഗ്രൂപ്പ് കോളിംഗ് ഒക്കെ ചെയ്തായിരുന്നു. ആ, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സംസാരിച്ച് ഞങ്ങൾക്ക് പോവാൻ പറ്റിയില്ല. പോണോന്ന് ഭയങ്കര
0: ആഗ്രഹമായിരുന്നു.
2: അല്ലായിരുന്നു,
0: നമുക്ക് ഇനി അവസരം ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ പോവാം.
2: പിന്നെ എന്തായാലും ഞങ്ങൾ പോവും.
0: അതെ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇന്നലെ സന്തോഷമായല്ലോ എല്ലാവർക്കും.
2: പിന്നെ തീർച്ചയായിട്ടും, പിന്നെ ഫോട്ടോസ് ഒക്കെ ഇട്ടെന്ന്.
0: ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ ഇവിടെ എല്ലാവർക്കും, മക്കൾക്കും ഒക്കെ.
2: ഞങ്ങളുടെ കാതോരം കുടുംബത്തിലെ എല്ലാവർക്കും.
0: ഓക്കെ മഞ്ജു ചേച്ചി, ഓക്കെ, ബൈ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം അല്ലെ. സമയം 7 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിരില്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഗ്രീറ്റിംഗ് കാർഡ്സിൽ ആശംസകൾ പറയാനായി അടുത്ത ഒരു കോളർ ഉണ്ട്. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഗണേശൻ.
0: ഗണേശൻ ചേട്ടാ, പറയൂ. ഗണേശൻ ചേട്ടാ, എന്തുണ്ട് വിശേഷം?
1: ഇന്ന്
0: എന്താണ് ആശംസ പറയാനുള്ളത്?
1: എല്ലാവർക്കും നല്ലൊരു ദിവസമായി തീരട്ടെ എന്നുള്ള ആശംസ നേരുന്നു.
0: ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നമുക്ക് ആശംസിക്കാം. രാവിലെ ചായയൊക്കെ കുടിച്ചോ?
1: കുടിച്ചോണ്ടിരിക്കുന്നു.
0: യെസ്, അപ്പൊ കുടിച്ചോണ്ടിരിക്കുക, ഗ്രീറ്റിംഗ് കാർഡ്സ് കേൾക്കുക, പാട്ട് കേൾക്കുക, സന്തോഷമായിട്ടിരിക്കുക.
1: കഴിഞ്ഞ ദിവസം വിളിച്ച ഒരാളെ എണീറ്റിട്ടില്ല ഇതുവരെ.
0: മോൾ എഴുന്നേറ്റില്ല, അന്ന് ബർത്ത്ഡേ ആയിരുന്നല്ലോ അല്ലേ?
1: അതെ
0: ശരി.
1: വിളിച്ചിട്ടുണ്ടായിരുന്നോ?
0: ഓ, അത് ശരി. ഓക്കെ, അപ്പൊ എന്തായാലും എണീക്കുമ്പോ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ആശംസ പറഞ്ഞേക്ക്. ഓക്കെ ഗണേശൻ ചേട്ടാ, ഓക്കെ ബൈ. അപ്പൊ നമ്മുടെ ഗണേശൻ ചേട്ടൻ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. സുലൈ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താൻ ആരാണെന്നുള്ള തിരിച്ചറിവാണ് ഓരോ വ്യക്തിക്കും വേണ്ട അടിസ്ഥാന യോഗ്യത. എന്നാൽ അമിതമായ ആത്മവിശ്വാസം, ഞാനെന്ന ഭാവം, അപകർഷതാബോധം, ഇവ രണ്ടും തടസ്സങ്ങൾ സൃഷ്ടിക്കും. ശുഭദിനം നേരുന്നു, സുലൈ ഐനിക്കോട്. ഓക്കെ സുലൈ ചേട്ടൻ, നല്ലൊരു ദിവസത്തിന്റെ ആശംസ. സുലഭ ചേച്ചി, ഗുഡ് മോർണിംഗ്, ഹാവ് എ ബ്യൂട്ടിഫുൾ മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുലഭ ചേച്ചി, ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജപ്പൻ ചേട്ടൻ. മനസ്സിന് വല്ലാതെ വിഷമം ഉണ്ടാകുമ്പോൾ അടുപ്പമുള്ള ഒരാളോട് സംസാരിക്കുക, ഒരു നല്ല പുസ്തകം വായിക്കുക, ഒരു യാത്ര പോവുക, മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുക, ഇത്രയൊക്കെ മതി നമ്മുടെ മനസ്സ് ശാന്തമാവാൻ. രാജപ്പൻ പാലപ്ര. രാജപ്പൻ ചേട്ടന് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. യെസ്, രാജൻ ചേട്ടൻ എന്താണ് ഇത്ര ബാസിട്ട് സംസാരിക്കുന്നത്? പനിയാണോ? ഓക്കേ, അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്കാ? ആർക്കും കൊടുക്കണ്ട, നമുക്ക് അത്രേ ഉള്ളൂ. ആഹാ, എപ്പോഴും നല്ല പറഞ്ഞോ. ഹലോ,
2: ഹലോ.
0: ആ, അവിടെ അവിടെ ഇവിടെ പറയുന്ന ശ്രദ്ധിക്കുക, അവിടെ റേഡിയോ കൂട്ടി വെച്ചിരിക്കുകയാണോ? ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസത്തിന്റെ ആശംസ. രാജൻ ചേട്ടൻ ചെറിയൊരു വിഷമാണ്, രാജൻ ചേട്ടനെ ആരും വിളിച്ചില്ല കേട്ടോ പോവാൻ. അല്ലേ, ഇനി പോകുമ്പോ രാജൻ ചേട്ടനെ കൂടി കൂട്ടി പോണം, അറിഞ്ഞുപോലും ഇല്ലാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും രാജൻ ചേട്ടന് നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ. ഓക്കെ, അപ്പൊ രാജൻ ചേട്ടൻ നല്ലൊരു ദിവസം. ആദ്യം പറഞ്ഞ ആർക്കും ഇല്ല, ആഹാ, എന്നും വിളിച്ചിട്ട് എപ്പോഴും ആശംസ കൊടുക്കുന്ന, ഇന്ന് ആർക്കും ആശംസ ഇല്ല എന്ന് പറഞ്ഞ ആളാണ്. നെക്സ്റ്റ് കോളർ, ഹലോ.
3: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ആന്റണി ചേട്ടനാ
3: മിക്കവരും വിളിക്കുന്നവരെല്ലാവരും സൗണ്ടിന്റെ വ്യത്യാസം.
0: അതെ, പനി പ്രശ്നമുണ്ട് എല്ലാവർക്കും.
3: എന്റെ വൈഫിന് പനിയാണ് ഞാൻ പറഞ്ഞല്ലോ.
0: ആ, അതെ, ശരി.
3: ഇന്ന് ഞാൻ പതിവ് പോലെ കേട്ടിരുന്നു. അപ്പൊ ഇന്നലെ എനിക്ക് 7 മണിക്കത്തെ പ്രോഗ്രാം കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഞാൻ വളരെ ആകാംക്ഷയിൽ കാത്തിരുന്നതാണ്. കാരണം ചില നമ്മുടെ നസീറ ചില വീട്ടിലെ ഗസ്റ്റ് ആരൊക്കെയായിരുന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതിന് കാരണം കേട്ടോ ദീപ, ഇതുപോലെ എനിക്ക് ഒരു നദീറ മൊയ്തീൻ എന്ന് പറയുന്ന റേഡിയോ സുഹൃത്തുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു ഇതുപോലെ. അപ്പൊ നദീറ മൊയ്തീൻ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങളിങ്ങനെ വെറുതെ ഒരു കൂട്ടായ്മ അല്ല ഒരു. അപ്പൊ എന്നെ നദീറ മൊയ്തീൻ വിളിച്ചിട്ട് പറഞ്ഞു, ആന്റണി ചേട്ടാ, ഇങ്ങനെ പാലക്കാട് ഒരാള് നമ്മുടെ റേഡിയോ സുഹൃത്ത് തളർന്നു കിടക്കുകയാണ്, 8 വർഷമായി, നമുക്ക് അയാളുടെ ചികിത്സ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങള് കുറെ പ്രവൃത്തികള്, അയാളെ ട്രീറ്റ്മെന്റ് ഏറ്റെടുത്തു, അതുപോലെ തന്നെ അവിടുത്തെ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം ഇവിടെ എറണാകുളത്തോണ്ട് നിർത്തിയാ പഠിപ്പിച്ചത്, അതുപോലെ തന്നെ ഒരു മറ്റൊരു ചികിത്സ. ഇതൊക്കെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ, അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുക്കാൻ എന്നെ നിയോഗിച്ചത് ഇവരൊക്കെയാണ്. അത് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. പറഞ്ഞു വന്നത് ഇത്രയും കൂട്ടായ്മകൾ നമുക്ക് വളരെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്
0: അല്ലേ.
3: റേഡിയോ വഴി പരിചയപ്പെടുന്നവര് നമ്മള്, ഞാനിപ്പോഴും നദീറ മൊയ്തീനെ കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങള് അവിടെ ട്രിവാൻഡ്രത്തുള്ള കുട്ടിക്ക് ഞങ്ങൾ ഇവിടുന്ന് പൈസ, എറണാകുളത്തുള്ളവരുണ്ട്, നമ്മുടെ അതിലെ ചില ശ്രോതാക്കൾ ഇപ്പോ മാക്ഫാസ്റ്റിന്റെ ശ്രോതാക്കളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ അത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ആകാംക്ഷയോടെ ആണ് കേട്ടത്. സന്തോഷമുള്ള കാര്യം, അത് അവരുടെ കൂട്ടായ്മ നിലനിൽക്കണം. ചില കുഴുക്കുത്തുകൾ അതിൽ വന്നുവിടും. ഇപ്പൊ ഞങ്ങളുടെ കൂട്ടായ്മ അങ്ങനെ നിലനിൽക്കുമ്പോ ഒരു സുഹൃത്ത് എന്നോട് അത്യാവശ്യം കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞ് 10,000 രൂപ മേടിച്ചിട്ട് പോയി, പിന്നെ വിളിച്ചാൽ ഫോൺ കൊടുക്കൂല, അങ്ങനെ വന്ന് വല്ലാത്ത ബുദ്ധിമുട്ടായി പോയത്. അപ്പൊ അതാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു കുഴുക്കുത്തുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടതില്. ഇവര് കൂടുതൽ നമുക്ക്, ഞാൻ ഡെഡിക്കേഷൻ പറയില്ല, ദീപ കേട്ടിട്ടുണ്ടല്ലോ, ഡെഡിക്കേഷൻ പറയില്ല. എന്നെ ഡെഡിക്കേഷൻ ചെയ്ത് ഡെഡിക്കേഷൻ ചെയ്തിട്ടാണ് ഇന്ന് എന്നെ ആകർഷിച്ചിട്ട് ഈ പൈസ കടം മേടിച്ചിട്ട് പോയിട്ട് 10,000 രൂപ പോയുള്ളൂ. തിരിച്ചു ഞാൻ വാങ്ങിച്ചോ, അത് എനിക്ക് ദേഷ്യപ്പെട്ടിട്ട്. അപ്പൊ ഞാൻ ആശംസിക്കുകയാണ് അവരുടെ ആ ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന്.
0: തീർച്ചയായിട്ടും എല്ലാ കൂട്ടായ്മകളും അങ്ങനെയാണ്.
3: എന്റെ ഫാദർ ലോയുടെ സിസ്റ്ററിന്റെ മകൻ സോണി സെബാസ്റ്റിന്റെ ബർത്ത്ഡേ ആണെന്ന്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ വർക്ക് ചെയ്യാണ്. അതുപോലെ എന്റെ കസിൻ ബ്രദറിന്റെ വൈഫിന്റെ കുഞ്ഞമ്മ സന്ധ്യാവെന്നാണ്, രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണെന്ന്. അവർക്കൊരു ആശംസ കൂടി നേരുകയാണ്. അടിപൊളി കേട്ടോ, നിങ്ങളുടെ സൗഹൃദം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ.
0: ഓക്കെ ആന്റണി ചേട്ടാ, അപ്പൊ നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ.
3: താങ്ക് യു.
0: ഓക്കെ ബൈ. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് കെയാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്. നോവും നൊമ്പരങ്ങളും ബാക്കിയാക്കി ഓരോ ദിവസങ്ങൾ വിട പറയുമ്പോൾ അകലെ എവിടെയോ വിരിയുന്ന പ്രതീക്ഷയുടെ നേർത്ത കിരണങ്ങൾ തേടിയുള്ള പ്രയാണമാണ് ജീവിതം. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകളും നന്മകളും നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. ഓക്കെ മുഹമ്മദ് ക, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ആകാശ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഹലോ നമസ്കാരം ദീപചേച്ചി, ഒരുപാട് വർഷം മുമ്പ് പരിചയപ്പെട്ട പ്രിയപ്പെട്ട നദീറിത്ത, എന്നും മെസ്സേജ് അയക്കുമ്പോൾ എന്നെ ഓർക്കുന്ന പ്രിയപ്പെട്ട നദീറത്ത, ഇന്നത്തെ ആശംസ നദീറത്തേക്കിരിക്കട്ടെ. പിന്നെ നദീറത്തെയും ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ദിവസം വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്നേഹപൂർവ്വം ചെറുക്കടവിൽ നിന്നും ആകാശം ആദ്യത്തിനും. ഇന്നലത്തെ കോളേജ് പ്രോഗ്രാമിന്റെ ഒരു ഫോട്ടോയും കൂടി അയച്ചിട്ടുണ്ട്. ഓക്കെ, ആകാശ് പാടുന്ന ഫോട്ടോ, അതങ്ങനെ ഒരുപാട് സ്റ്റേജിൽ ഇങ്ങനെ ആകാശം നിന്ന് പാടുന്ന ഫോട്ടോ കാണണം എന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ആകാശിനും ആദ്യത്തിനും എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: അങ്ങനെ നമ്മള് ഗ്രീറ്റിംഗ് കാർഡ്സിലൊക്കെ വീണ്ടും തിരികെ തിരികെയാണ്. സമയം എന്തോ പെട്ടെന്നാണ് പോകുന്നത് അല്ലെ. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
1: നമസ്കാരം ദീപക്കുട്ടിയെ, ഞാൻ വീണയാണ് വിളിക്കുന്നത്.
0: ഗുഡ് മോർണിംഗ് വീണ.
1: ഗുഡ് മോർണിംഗ്.
0: ഇന്ന് ആർക്കാണ് വിഷസ്?
1: ഇന്ന് വിഷസ്, ഇന്ന് ബർത്ത്ഡേ, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. അപ്പം സ്പെഷ്യൽ ആയിട്ട് അനിൽ ചേട്ടന് നല്ലൊരു ദിവസം നേരുന്നു, ദീപക്കുട്ടിക്കും, പിന്നെ
0: അത്രേ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് വീണയ്ക്ക്. അപ്പൊ അത് ഇട്ടതിന് എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ്, അതല്ലേ പറയാൻ വരുന്നത്? ഓക്കെ, ശരി. അപ്പൊ എന്തായാലും തിരിച്ചും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജിലേക്ക് നമുക്ക് പോകാം. മിനി ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്. മിനി റജി, മനസ്സിന് വല്ലാതെ വിഷമം ഉണ്ടാകുമ്പോൾ അടുപ്പുള്ള ഒരാളോട് സംസാരിക്കുക. നമ്മുടെ രാജപ്പൻ ചേട്ടനാണെന്ന് തോന്നുന്നു ഈ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു നല്ല പുസ്തകം വായിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും വായിക്കുന്നില്ല കേട്ടോ. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക്, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കൊക്കെ നല്ല ആശംസകൾ. ദീപുകുട്ടി നല്ലൊരാശംസ, റേഡിയോ കൂട്ടുകാർക്ക് വേണ്ടി നല്ലൊരാശംസ കൊടുക്കണേ. തീർച്ചയായിട്ടും മിനി ചേച്ചിയുടെ വക റേഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മോളെ, എന്റെ സഹോദരങ്ങളോടൊരു അപേക്ഷയുണ്ട്, മലപ്പുറത്ത് പോയതിന്റെ ഫോട്ടോസ് എനിക്കും കൂടി ഇട്ട് തരണം കൂട്ടുകാരെ എന്ന് പറഞ്ഞിട്ട് വിജയമ്മച്ചേച്ചി ഒരു റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഫോട്ടോസ് ഉണ്ടെങ്കിൽ വിജയമ്മച്ചേച്ചിക്ക് ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ നദീറത്ത്, ഒരു മെസ്സേജും കൂടി അയച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ് ആന്റണി ചേട്ടാ, ഒത്തിരി സന്തോഷം, നല്ല വാക്കുകൾക്ക് ആകാശ് മോനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു വീഡിയോ ഒക്കെ എനിക്ക് കാണാനായിട്ട് അയച്ചിട്ടുണ്ട്, അപ്പൊ അതൊക്കെ കാണാം കേട്ടോ നദീറത്ത. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ത്രിമൂർത്തീസ് അനിലേട്ടനാണ്. ഹായ് ദീപ, എല്ലാവർക്കും ത്രിമൂർത്തീസിന്റെ പുലരിപ്പൂക്കൾ. പ്രകൃതിയെ സുന്ദരിയാക്കി ഈറൻ കാറ്റിനൊപ്പം പ്രപഞ്ചമാകെ കുളിർമഴ പെയ്യുന്നു. വെള്ളിമുത്തുകൾ പോലെ മഴനീർത്തുള്ളികൾ പവിഴമഴയായി പെയ്യുമ്പോൾ ഉടഞ്ഞുപോയ നോവിന്റെ പ്രണയവും നനഞ്ഞുപോയ അതിന്റെ ഓർമ്മകളും ഒരു സുഖമുള്ള നോവായി എനിക്ക് തിരികെ നൽകി കുളിർമഴ വീണ്ടും എന്നൽ വല്ലാത്തൊരു പ്രണയം നിറയ്ക്കുന്നു. പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ ഞാൻ വീണ്ടും പ്രണയാതുരനാകുന്നു. ഒരു പക്ഷേ മഴയ്ക്ക് മാത്രം സാധ്യമാകുന്ന ഒരു മാന്ത്രിക സ്പർശനം. എന്നും എന്നിൽ പ്രണയം നിറയ്ക്കുന്ന മഴയെ നിന്നെ എനിക്ക് പ്രണയിക്കാതെ വയ്യ. ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ത്രിമൂർത്തീസിന്റെ ആശംസകൾ. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ദീപയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്കുകൾക്കും ശുഭദിനാശംസകൾ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ്. ഇന്ന് മൊത്തം പ്രണയമാണല്ലോ അനിലേട്ടാ. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാനും അറിയിക്കുന്നു. മഴ കണ്ടുകഴിഞ്ഞപ്പോ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും അല്ലേ, മൊത്തത്തിലൊരു നൊസ്റ്റു ഫീൽ ആണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ,
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്
0: സുഭദ്ര ചേച്ചി.
2: മനസ്സിലായി,
0: പറയൂ, എന്താണ് വിശേഷം?
2: എല്ലാം കേട്ടോണ്ടിരിക്കുക.
0: എല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ദീപ, അല്ലേ?
2: ജോലി നടക്കുന്നതും കേട്ടും,
0: അത്രേ ഉള്ളൂ. ഇതല്ലേ നമുക്ക് ജോലി നടക്കാൻ എളുപ്പം?
2: എല്ലാം വേണമല്ലോ.
0: അതെ, ഇതെന്താ വിശേഷം?
2: നമ്മുടെ കുഞ്ഞായി ചോദിച്ചു, കൊച്ചുമോൻ ചോദിച്ചു, മുത്തശ്ശി എന്തിനാ എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത്?
0: അപ്പൊ പറയണം മുത്തശ്ശിക്ക് ഇതാ സന്തോഷം എന്ന് പറയണം, വിളിച്ച് പാട്ടൊക്കെ കേട്ട്.
2: അതേ ഫുട്ബോളിന്റെ ഭയങ്കര ഇതാ, റൊണാൾഡോയൊക്കെ.
0: അത് ശരി.
2: അയ്യോ, ഇന്ന ഇന്ന അതിന് വെളുപ്പിനെ കുത്തിയിരിക്കുവായിരുന്നു കണ്ടോണ്ട്.
0: ഓ, അപ്പൊ എന്തായാലും കുഞ്ഞിന് നല്ലൊരു ആശംസ കൊടുക്കുക. വേറെ ആർക്കെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയാനുണ്ടോ?
2: പിന്നെ നമ്മുടെ കൊച്ചുമോള് മോടെ മോള് പിന്നെ ഇതിനൊക്കെ ചേർന്നുണ്ട്, പ്ലസ് ടു കഴിഞ്ഞു പിന്നെ
0: പുതിയ കോഴ്സിലേക്ക് പോയി അല്ലേ?
2: ചേർന്നു.
0: ഓക്കെ, അപ്പൊ മോൾക്ക് നല്ലൊരു ആശംസ, പഠിച്ചു മിടിക്കാവട്ടെ.
2: ചിലപ്പം അമ്മ പറയുന്ന കേൾക്കുന്നുണ്ടെന്ന് അവളും പറയും.
0: അത് ശരി. ഓ, അത് ശരി. അപ്പൊ എന്തായാലും മോൾക്ക് എല്ലാ ആശംസയും, സുഭദ്ര ചേച്ചി എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ. ഓക്കെ, അടുത്ത നമുക്ക് ഒരു മെസ്സേജിലേക്ക് പോകാം. അമ്പിളി ചേച്ചി, ഹലോ റേഡിയോ മാക് ഫാസ്റ്റ് മോളൂസെ, ഗുഡ് മോർണിംഗ്. മോളെ, ഇന്ന് ബർത്ത്ഡേ ഉള്ളവർക്കും മറ്റു വിശേഷങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. സൗഹൃദവാണി കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. പിന്നെ മോൾക്കും കുടുംബത്തിനും മാക് ഫാസ്റ്റിലെ മറ്റെല്ലാവർക്കും, നദീരത്തേക്കും, സിറാജിനും, ഡിയമോൾ, ഡിയോൺ മോൻ, ആകാശ് മോൻ, പിന്നെ ആകാശ് മോൻ പിന്നെ എന്ന് വിളിക്കുന്നവർക്കും എന്താ എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. ഓക്കെ മോളെ, സോങ് സെലക്ഷൻ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു അമ്പിളി ചേച്ചി, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ആത്മാർത്ഥമായി നമ്മെ സ്നേഹിക്കുന്ന ഒരാൾ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. നമ്മൾ എത്ര ജീവനായി സ്നേഹിച്ചാലും അവരുടെ തിരക്കുകൾക്കിടയിൽ അവർ മറക്കും. നമ്മളെ ഓരോ നിമിഷവും അവരുടെ ഒരു മെസ്സേജിനായി ഒരു കോളിനായി കാത്തിരിക്കും. ഗുഡ് മോർണിംഗ്, ഹായ് ചേച്ചി, തുകലശ്ശേരി എന്ന പാർവതി, FM കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, അത് ശരി, പ്ലസ് ഐഡി കാർഡ് വരെ എനിക്ക് കിട്ടുന്നിട്ടുണ്ട്. ഓക്കെ പാർവതി, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ, നല്ല സന്തോഷമായിട്ടിരിക്കുക. നെക്സ്റ്റ് മെസ്സേജ്, ഷീബ ചേച്ചി, ഗുഡ് മോർണിംഗ് ദീപക്കുട്ടി, ഞാൻ ഷീബ കുമരകം. ഇന്ന് വിശേഷ ദിനങ്ങളാൽ കടന്നുപോകുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. സൗഹൃദവാണി കൂട്ടുകാർക്കും ബഷീർ ആലത്തൂരിനും ഗംഗാധരൻ ചേട്ടനും കേട്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഷീബ ചേച്ചിക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ലേഖ ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് മോളെ, എല്ലാവർക്കും നല്ലവരുടെ ആശംസിക്കുന്നു. പിന്നെ സൂര്യനാളും പൊൻവിളക്കായി ആ പാട്ട് കേട്ടപ്പോൾ പഴയ ഒരു ഓർമ്മ വന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം, നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടി ആയതുകൊണ്ട് രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി. അന്ന് അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഈ പാട്ടാണ് കേട്ടത്. എന്നാൽ പരീക്ഷയുടെ കാര്യമെല്ലാം മറന്നു. അവിടെ നിന്ന് അത് കേട്ട് താമസിച്ചു പോയി. അത് ശരി, ഓടി 2 കിലോമീറ്റർ വേണം വണ്ടി കയറുന്നിടത്ത് ചെല്ലാൻ. പകുതി ചെന്നപ്പോഴാണ് ഹോൾ ടിക്കറ്റ് എടുത്തില്ല. വെരി ഗുഡ്. അതോർത്ത് തിരിച്ചോടിപ്പോയി എടുത്തു പോയപ്പോൾ പിന്നെയും താമസിച്ചു. പാട്ട് കേട്ടതുകൊണ്ടാണോ പ്രാർത്ഥിച്ചത് കൂടുതലായതുകൊണ്ടാണോ എന്നറിയില്ല. നല്ല വിജയമായിരുന്നു. അത് കാരണം ഞാൻ പൊറോട്ടടി എന്ന ജോലിയിൽ പുരോഗമിക്കുന്നു. ലേഖ ചേച്ചി, പിന്നെ ഇന്നലെ മലപ്പുറത്ത് പോയ എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വീകരിച്ച നദീറയത്തേക്കും കുടുംബത്തിനും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരി, പാട്ട് കേട്ട് ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയി. ഇപ്പൊ എന്താ പൊറോട്ട? അതെന്താ, അത് നല്ലൊരു, നമുക്ക് എപ്പോഴും പാചകം എന്നൊക്കെ പറയുന്നത് ഒരു കലയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും പാചകം ചെയ്യും അല്ലേ, എല്ലാവരും പാചകം ചെയ്യുന്നവരാണ്. പക്ഷേ എല്ലാവരും ഒരേ ടേസ്റ്റിലാണോ ചെയ്യുന്നത്? അല്ല. നമുക്ക് ചിലരടുത്തു നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ടേസ്റ്റ്, നമുക്ക് പിന്നെയും പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും. അതാ ഞാൻ പറഞ്ഞത്, അതൊരു കലയാണ്. നമ്മൾ സംഗീതം, നൃത്തം എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഡ്രോയിങ്, അങ്ങനെ ഓരോ കലകളുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയുന്നത് പോലെ തന്നെ പാചകം ഒരു കലയാണ്. അതും എല്ലാവർക്കും പറ്റില്ല, പാചകവും എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. എല്ലാവർക്കും പറ്റും, പക്ഷേ ഈ പറഞ്ഞ പോലെ പാട്ട് അറിയാൻ വയ്യാത്തവരും പാടാറുണ്ട്, പക്ഷെ പാചകം അറിയാൻ വയ്യാത്തവരും ചെയ്യുന്നുണ്ട്. അത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ലേഖ ചേച്ചി, അതുകൊണ്ട് ഡോണ്ട് വറി കേട്ടോ. ഓക്കെ, അപ്പം നല്ലൊരു ദിവസത്തിൻ്റെ ആശംസ അറിയിക്കുന്നു. ലത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ദീപ, അമൃതമോളുടെ, അയ്യോ ഇതേതാണ്, ആ ഇത് നേരത്തെയാണ് കേട്ടോ, സോറി, ഇത് ഗുഡ് മോർണിംഗ് ദീപ, ഞാൻ വനവാതിക്കരയിൽ നിന്ന് ലതയാണ്. ഞാൻ റേഡിയോയിൽ വിളിച്ചിട്ടും നിങ്ങളെയൊക്കെ ബന്ധപ്പെട്ടിട്ടും ഇപ്പോൾ ഒത്തിരി നാളുകളായി. അതിനൊരു കാരണമുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് രാജീവേണ്ട ഒരു വലിയ അപകടം പറ്റി. പുഷ്പഗിരി മെഡിക്കൽ കോളേജിലായിരുന്നു, നില കുറച്ച് സീരിയസ് ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ വശത്തേക്കൊന്നും വരാൻ സാധിക്കാതിരുന്നത്. ദൈവാനുഗ്രഹം കൊണ്ടും ഡോക്ടർമാരുടെ മെടുക്കുകൊണ്ടും ഇപ്പോൾ പുള്ളിക്കാരൻ ഒത്തിരി മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ വീട്ടിൽ തിരിച്ചെത്തി. രാജീവേട്ടൻ പൂർണ്ണ ആരോഗ്യവാനായി പഴയതുപോലെ തിരിച്ചു വരാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ലത ചേച്ചി, തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. എത്രയും പെട്ടെന്ന് റിക്കവറാവും കേട്ടോ. അപ്പം അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. വല്ല സമയം കിട്ടുന്നതനുസരിച്ച് റേഡിയോയിൽ ജോയിൻ ചെയ്യാം. നമുക്ക് പാട്ട് കേട്ടോണ്ട് പോവാം, അല്ലെങ്കിൽ പിന്നെ പാട്ടൊക്കെ ഇട്ടത് വെറുതെ ആവും. ഇനിയിപ്പോൾ കോൾ എടുക്കാനുള്ള ഒരു സമയവും നമുക്കില്ല കേട്ടോ. അന്ന ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ദീപമോളെ, ഞങ്ങളുടെ ഇന്നലത്തെ യാത്രയുടെ എല്ലാ വിവരങ്ങളും നദീറയത്ത് തന്നു. എങ്കിലും ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഓക്കെ അന്ന ചേച്ചി, ശുഭദിനം. സുജ ചേച്ചി, കണ്ണ് നിറയെ കാണാൻ പറ്റിയില്ലെങ്കിലും മനസ്സ് നിറയെ ഓർക്കാറുണ്ട്. എപ്പോഴും ഒത്തിരി സ്നേഹത്തോടെ ശുഭദിനം. ശുഭദിനം സുജ ചേച്ചി. മോൻസി ചേട്ടൻ, ഗുഡ് മോർണിംഗ് ദീപ, ഗോഡ് ബ്ലസ് യു ആർ ജെ, എല്ലാവർക്കും എന്റെ ആശംസകൾ. മോൻസി ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. ഗുഡ് മോർണിംഗ്. പിന്നിൽ നിന്ന് തിരിച്ചടിച്ച ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ കടന്ന് പോർച്ചുഗൽ ക്രൊയേഷ്യയെ 2-1 രണ്ട് ഓസ്ട്രിയയെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്തെറിഞ്ഞ് ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ കടന്ന് സ്പെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവൻ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനും കമ്പനിയുടെ ഹെഡ് കോച്ചായി ക്രിക്കറ്റ്. ആ ജീവൻ, ഓക്കെ ലില്ലിക്കുട്ടി ചേച്ചി. അപ്പൊ ജീവൻ ചേട്ടൻ നല്ലവരുടെ വിഷ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ദീപമോളെ, ഇത് പഴയകാല ഓർമ്മ, ഈ ഫോട്ടോ കണ്ടപ്പോൾ എന്ന് പറഞ്ഞിട്ട് ലില്ലിക്കുട്ടി ചേച്ചി ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ശരിയാണ്, പഴയ കാല ഓർമ്മ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അനിലേട്ടൻ, എല്ലാവർക്കും ഒരേ ചിന്തയല്ല, ഒരേ മനസ്സുമല്ല, ഒരേ കാഴ്ചപ്പാടുമല്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ചിന്താഗതിക്കൊപ്പം മറ്റുള്ളവർ ചിന്തിക്കണം, പെരുമാറണം എന്നൊന്നും വാശി പിടിക്കരുത്. നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് അംഗീകരിക്കുക, അല്ലാത്തത് വിട്ടുകളയുക. പിന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഞാനും യാത്ര പറയുന്നു. കാരണം സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും നേരം ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செட்
1: 8 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
2: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
1: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജെ അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

0: റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രവിശേഷങ്ങളുമായി കൂടെയുള്ളത് ദീപ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് നിർബന്ധമായും അടക്കേണ്ടത് സ്റ്റാറ്റ്യൂട്ടറി വേതന പരിധിയുടെ 12% മാത്രമെന്ന് വ്യക്തമാക്കി കേന്ദ്രം. ശമ്പളം എത്ര ഉയർന്നതാണെങ്കിലും ഇപ്പോഴത്തെ വേതന പരിധിയായ 15,000 രൂപയുടെ 12% 1,800 രൂപ മാത്രമേ നിർബന്ധമായി അടയ്ക്കേണ്ടതുള്ളൂ. അതിൽ കൂടുതൽ വേണമെങ്കിൽ സ്വമേധയാ അടയ്ക്കാം. 1952 EPF സ്കീമിന് പകരം June 29 നിലവിൽ വന്ന EPF 2026 ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞെങ്കിലും രാജ്യത്തെ ഇന്ധനവില ഉടൻ കുറയ്ക്കില്ലെന്ന് സൂചന നൽകി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂർച്ഛിച്ചു നിന്ന സമയത്ത് വാങ്ങിയ ഇന്ധനശേഖരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ വില നിശ്ചയിച്ചിരിക്കുന്നതെന്നും വിപണിയിലെ ഈ അനുകൂല സാഹചര്യം 2-3 ഇതുപോലെ തുടർന്നാലേ ഇന്ത്യയിൽ പ്രതിഫലിക്കൂവെന്നും മന്ത്രി പറഞ്ഞു. ആഗോള പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വികസിത രാജ്യങ്ങളിൽ പെട്രോൾ വിലയിൽ ഏകദേശം 20% വർധനയുണ്ടായപ്പോൾ ഇന്ത്യയിൽ പെട്രോൾ വില വർധന വെറും 5% മാത്രമായിരുന്നെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ www.ce.kerala.gov.in വഴി July 6 വൈകിട്ട് 4 നടത്താം. അടുത്തൊരറിയിപ്പ്. ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധി മല്ലപ്പള്ളിയിൽ വരുന്ന CMS ട്രാൻസ്ഫോർമർ പരിധിയിൽ ഇന്ന് രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി വിതരണം മുടങ്ങുമെന്ന് അറിയിപ്പുണ്ട്. നഗരസഭാ പരിധിയിലുള്ള ആളുകളിൽ നിന്ന് ജീവൻ രക്ഷാ പഥക് അവാർഡിന് നാമനിർദ്ദേശം ക്ഷണിച്ചു. അപകടകരമായ സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കുന്നവർക്ക് നൽകുന്നതാണ് അവാർഡ്. ഇതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളോ മറ്റ് രേഖകളോ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9446251998. തീവണ്ടികളിൽ യാത്രക്കാർക്ക് ഇറങ്ങിക്കളിച്ചാൽ പിടിവീഴുന്നതിനൊപ്പം വൻപിഴയും കിട്ടും. June 20 പുതുക്കിയ പിഴത്തുക പ്രാബല്യത്തിൽ വന്നിരുന്നു. ഇത് കർശനമാക്കി തുടങ്ങി. തീവണ്ടികളിൽ ശല്യമുണ്ടാക്കിയാൽ 1,000 രൂപ മുതൽ 5,000 രൂപ വരെ പിഴ അടയ്ക്കണം. നിലവിൽ 500 രൂപയാണ് പിഴ. തടവും കിട്ടും. പുരുഷന്മാർ കോച്ചിനുള്ളിലൂടെ സഞ്ചരിച്ച് ലേഡീസ് കോച്ചിലെത്തിയാൽ 5,000 രൂപ പിഴ അടയ്ക്കേണ്ടി വരും. മുൻപ് 500 രൂപയായിരുന്നു. പാസഞ്ചർ അല്ലെങ്കിൽ എക്സ്പ്രസ് വണ്ടികളിൽ കോച്ചിലും വിളിയിലും വ്യക്തമായി ലേഡീസ് കോച്ച് എഴുതി വയ്ക്കാൻ റെയിൽവേ നിർദ്ദേശിച്ചു കഴിഞ്ഞു. റിസർവ് കോച്ചിലും അംഗപരിമിത കോച്ചിലും അനധികൃതമായി പ്രവേശിക്കരുത്. 2,000 രൂപ മുതൽ 5,000 രൂപ വരെ പിഴ അടയ്ക്കേണ്ടി വരും. മുൻപ് 500 രൂപയായിരുന്നു. മദ്യപിച്ച് തീവണ്ടിയിൽ വിലസിയാൽ 500 രൂപയ്ക്ക് പകരം 1,000 രൂപ അടയ്ക്കണം. സാമൂഹിക സേവനവും നിർബന്ധം. തീവണ്ടി വാതിൽപ്പടിയിൽ ഇരുന്നാൽ 500 രൂപയാണ് പിഴ. ശൌചാലയത്തിലായാലും പുറത്തായാലും പുകവലിച്ചാൽ 2,000 രൂപ മുതൽ 5,000 രൂപ വരെ അടയ്ക്കണം. പ്ലസ് വൺ 3 അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം വെള്ളിയാഴ്ച വൈകിട്ട് 5 പൂർത്തിയാകും. മുഖ്യഘട്ടത്തിലെ ഈ അവസാന അലോട്ട്മെന്റ് ലഭിച്ചവരിൽ 90% പേർ വ്യാഴാഴ്ചയോടെ സ്കൂളിൽ ചേർന്നു. തിങ്കളാഴ്ച പ്ലസ് വൺ VHSE ക്ലാസ് തുടങ്ങും. ആദ്യ 2 അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനത്തിന് അവസരമുണ്ടായിരുന്നു. എന്നാൽ 3 അലോട്ട്മെന്റിൽ ആ സൌകര്യമില്ല. അലോട്ട്മെന്റ് ലഭിച്ചവർ ഫീസടച്ച് സ്ഥിരമായി സ്കൂളിൽ ചേരണം. അല്ലാത്തവരുടെ അവസരം നഷ്ടമാകും. മുഖ്യഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിക്കാത്തവർ 13 തുടങ്ങുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പരിഗണിക്കപ്പെടാൻ അപേക്ഷ പുതുക്കണം. സാക്ഷരതാ കോഴ്സ് 4 7 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള രജിസ്ട്രേഷൻ 20 നീട്ടി. അപേക്ഷാ ഫോം ചെല്ലാൻ എന്നിവ ലിറ്ററസി മിഷൻ kerala.org ലഭ്യമാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ചുരിദാർ ധരിച്ച് ക്ഷേത്ര ദർശനം അനുവദിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസർ 2016 പുറപ്പെടുവിച്ച ഉത്തരവ് ചോദ്യം ചെയ്യുന്ന ഹർജികൾ ഹൈക്കോടതി തീർപ്പാക്കി. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പരമ്പരാഗത വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരുത്തുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ക്ഷേത്രഭരണസമിതി അറിയിച്ചതിനെ തുടർന്നാണിത്. ജസ്റ്റിസ് വി രാജ, വിജയരാഘവൻ, ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. പ്രളയം, ഉരുൾപൊട്ടൽ, കെട്ടിട തകർച്ച, റോഡപകടം, വെള്ളപ്പൊക്കം തുടങ്ങിയവ ഉണ്ടായാലുടൻ പ്രവർത്തിക്കാൻ പോലീസിന്റെ സംസ്ഥാന ദുരന്ത പ്രതികരണ സേന സജ്ജം. മലപ്പുറം പാണ്ടിക്കാട്ട് പരിശീലനം പൂർത്തിയാക്കിയ സേനയുടെ ആദ്യ ഉദ്യമം ഇടുക്കി ചെറുതോണിയിൽ നടന്നു. ജില്ലാ ആസ്ഥാനത്ത് നടന്ന മോക്ഡ്രില്ലിലാണ് ഇടുക്കിയിലെ സേനാംഗങ്ങൾക്കൊപ്പം മലപ്പുറത്തുനിന്നെത്തിയ സംഘവും പങ്കെടുത്തത്. ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്ക് സമാനമായി ദുരന്തമുഖത്ത് പ്രവർത്തിക്കാനുള്ള ഉപകരണങ്ങളും ഇവർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ജല അതോറിറ്റി 19 ഡിവിഷന് കീഴിലുള്ള മിനി സിവിൽ സ്റ്റേഷനുകളിൽ നിന്ന് കിട്ടാനുള്ള വെള്ളക്കര കുടിശ്ശിക 78 ലക്ഷത്തിലധികം. കോടതി ഉൾപ്പെടെ 31 ഓഫീസുകൾ പ്രവർത്തിക്കുന്ന 19 മിനി സിവിൽ സ്റ്റേഷനിലെ 2 കെട്ടിടങ്ങളും 6 ഓഫീസുകൾ പ്രവർത്തിക്കുന്ന 6 മിനി സിവിൽ സ്റ്റേഷനും കൂടി ജല അതോറിറ്റിക്ക് വെള്ളക്കരമായി അടയ്ക്കാനുള്ളത് 78,27,106 രൂപയാണ്. പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷനിൽ 24 ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് ലഭിക്കാനുള്ളതും അത്രയും തന്നെ തുകയാണ്. ട്രഷറി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് ആറന്മുളയിലെ കെട്ടിടത്തിൽ നിന്നും കുടിശ്ശിക ലഭിക്കാനുണ്ട്. ആറന്മുള മിനി സിവിൽ സ്റ്റേഷനിലെ കണക്ഷൻ ജില്ലാ കളക്ടറുടെ പേരിലും പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷനിലെ കണക്ഷൻ കോഴഞ്ചേരി തഹസിൽദാരുടെ പേരിലുമാണ്. ടൂറിസം വകുപ്പുമായി ചേർന്ന് ആറന്മുള വള്ളസദ്യയ്ക്ക് പ്രത്യേക ലോഗോ തയ്യാറാക്കും. വിനോദസഞ്ചാരികൾക്കായി ഇൻഫർമേഷൻ ഹെൽപ്പ് ഡെസ്ക് ഒരുക്കാനും തീരുമാനമായി. ആറന്മുള വള്ളസദ്യ, ഉത്രട്ടാതി ജലമേള എന്നിവയുമായി ബന്ധപ്പെട്ട് അബൻ വർക്കി എംഎൽഎയുടെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇനി സ്പോർട്സ് ന്യൂസ്. 85 മിനിറ്റ് വരെ കളി ജയിച്ച് പ്രീ ക്വാർട്ടറിലെത്തിയെന്ന് സെനഗലുകാർ സന്തോഷിച്ചതാണ്. കാരണം 24 മിനിറ്റിൽ ഹബീബ് ഡയാറേയും 51 മിനിറ്റിൽ ഇസ്മയിലാസറേയും സെനഗലിനെ ഇരട്ട ഗോളിന്റെ ലീഡിലെത്തിച്ചിരുന്നു. അപ്പോഴാണ് ബെൽജിയം യഥാർത്ഥത്തിൽ അവതരിച്ചത്. ആദ്യ 86 മിനിറ്റിൽ റൊമേല ലുക്കാക്കോയിലൂടെ, പിന്നീട് 89 മിനിറ്റിലും 125 മിനിറ്റിൽ പെനാൽറ്റിയിലൂടെയും നായകൻ യൂറി ടീം ലെമൻസിലൂടെ ലോകകപ്പ് ഫുട്ബോളിൽ ആവേശവും ഉദ്യോഗവും മാറിമറിഞ്ഞ കളിയിൽ 2 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം 3 ഗോൾ തിരിച്ചടിച്ച് സെനഗലിനെ തോൽപ്പിച്ച് ബെൽജിയം പ്രീ ക്വാർട്ടറിലെത്തി. ബോസ്നിയ ഏകപക്ഷീയമായി 2 ഗോളിന് മറികടന്ന ആതിഥേയരായ യുഎസ്എ പ്രീ ക്വാർട്ടറിലെത്തി. ഫ്ലോറിൻ ബലോഗനും മാലിക് ടിൽമാനും ഗോൾ നേടി. ബോസ്നിയൻ താരത്തെ ചവിട്ടിയതിന് ബലോഗൻ ഏറെ താമസിയാതെ ചുവപ്പ് കാർഡ് പുറത്താവുകയും ചെയ്തു. പ്രീ ക്വാർട്ടറിൽ ബെൽജിയം യുഎസ്എയുമായി ഏറ്റുമുട്ടും. 74 മിനിറ്റ് വരെ ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം 2 ഗോൾ തിരിച്ചടിച്ച് ഇംഗ്ലണ്ടും പ്രീ ക്വാർട്ടറിലെത്തി. ഇംഗ്ലീഷ് നായകൻ ഹാരി കെയ്ൻ ഇരട്ട ഗോൾ നേടി. പ്രീ ക്വാർട്ടറിൽ ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടും. ഇതോടുകൂടി ഇന്നത്തെ പത്രവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷങ്ങളുമായി ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: லக்ஷ்மி சில்க்ஸ் திருவிழா முத்தூர் ஏட்டுமானூர்.
1: குட் மார்னிங். எல்லாவருக்கும் நல்ல சிந்தையும் சந்தோஷமும் ஒக்க நிறைய எல்லா ദിവസത്തെയും போல இன்னும் நல்லொரு ദിവസം ஆசம்சிக்கുന്നു. அப்ப இன்னும் நமக்கு தொடங்கலே റേഡിയോ മാക് ഫാസ്റ്റ് 90.4 മുഴിമുത്ത്, കൂടെയുള്ളത് ദീപ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ സന്തോഷത്തോടെ നമുക്ക് തുടങ്ങാമെന്ന്? ഈ സന്തോഷത്തിനൊക്കെ അവരവർക്ക് അവരവരുടേതായ നിർവചനം ഉണ്ടായിരിക്കും. അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാവും സന്തോഷം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ സ്വപ്നങ്ങളും നമ്മൾ സ്വയം നിശ്ചയിച്ച ലക്ഷ്യങ്ങളും നേടാൻ കഴിയുമ്പോഴാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ സന്തോഷത്തോടുകൂടി ഒരു പാട്ടിലൂടെ നമുക്ക് തുടങ്ങാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ട കാര്യങ്ങൾ നേടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലേ. ഇപ്പൊ വീട് സ്വന്തമായിട്ട് നിർമ്മിക്കുക, ഇഷ്ടമുള്ള കോഴ്സിന് ചേരുക, സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുക, ഇതൊക്കെ ആവും നമ്മുടെ സന്തോഷം. ആ സന്തോഷം നേടിയെടുക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതങ്ങനെ വേണമല്ലോ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അങ്ങനെ നേടുന്ന സന്തോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നഷ്ടപ്പെടില്ല. പിന്നെ ഈ സന്തോഷം എന്നത് നമ്മുടെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് വന്നു പോകാവുന്ന ഒരു താൽക്കാലിക അനുഭവം മാത്രമാണല്ലേ. പക്ഷേ ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ ഏത് അനുഭവത്തിലൂടെ കടന്നു പോയാലും ഒരുപാട് സന്തോഷിച്ച കാലങ്ങളൊന്നും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

അങ്ങനെ പാട്ടൊക്കെ കേട്ട് എല്ലാവരും സന്തോഷായിട്ടിരിക്കുകയല്ലേ? അങ്ങനെ തന്നെ വേണം. സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ്? ഈ സന്തോഷത്തിന്റെ താക്കോല തേടി നടക്കുന്നവനാണ് മനുഷ്യൻ. ചെറിയ കാര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്താൻ സാധിക്കാത്ത കാലത്തോളം സന്തോഷം നിങ്ങളിൽ നിന്ന് ഒരുപാട് അകലെയായിരിക്കും. ഒരു കുന്നോളം ആഗ്രഹിച്ചാലേ ഒരു കുന്നിക്കുരുവോളം കിട്ടുകയുള്ളൂ. ഈ ഒരു ചൊല്ല് കേട്ടിട്ടില്ലേ? ഒരുപാട് പ്രശസ്തമായിട്ടുള്ള ഒരു ചൊല്ലാണ്. ആഗ്രഹങ്ങൾ നല്ലതാണ്, എന്നാൽ അത് നടക്കാതെ വരുമ്പോൾ ചിലരെല്ലാം വലിയ നിരാശയിലേക്ക് കൂപ്പുകുത്തും. അങ്ങനെ തളർന്നു വീഴാതെ നമ്മൾ നോക്കണം. അത് നമുക്ക് മാത്രമേ സാധിക്കൂ. കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴിമുത്ത്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഈ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് അത് നമുക്ക് പരിശ്രമം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ചിലപ്പോൾ നടക്കാം, നടക്കാതിരിക്കാം. എന്നാൽ അത് നടക്കാതെ വന്നാൽ ജീവിതം തന്നെ തകർന്നെന്ന് കരുതി നിരാശയിലാണ്ട് പോകുന്നവർ ഒരുപാട് പേരാണ്. നമുക്കുള്ളതിൽ സംതൃപ്തരാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ സന്തോഷത്തിന് വേണ്ടി വേറെ ഒരു വഴി നമ്മൾ തേടേണ്ടി വരില്ല. എങ്കിൽ കുറച്ചും കൂടി സന്തോഷം കൂട്ടാനായിട്ട് ഒരു നല്ല പാട്ട് കേൾപ്പിക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: നിങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊക്കെ സംതൃപ്തി നൽകുന്ന തൊഴിലിലൊക്കെ ഉണ്ടല്ലോ, അതായത് ജോലി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കുറവാണെങ്കിലും നമ്മുടെ മനസ്സിന് അത് സന്തോഷമായിരിക്കും. പിന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളെയൊക്കെ മറന്ന് ഇന്നിൽ ജീവിക്കാൻ ശ്രമിച്ച് സന്തോഷം കണ്ടെത്തുക. അതുപോലെ ഈ സുഹൃത്ത് സംഘത്തിലായിരിക്കുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും സ്വസ്ഥതയും അതൊക്കെ വിട്ടുകളയാതിരിക്കുക. നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ്, ആ ഒരു തിരിച്ചറിവാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അപ്പോൾ ഇന്നത്തെ മുഴിമുത്തിൽ നിന്നും യാത്ര പറയാൻ സമയമായിരിക്കുകയാണ്. സന്തോഷത്തോടുകൂടി നല്ലൊരു ദിവസം തന്നെ ആവട്ടെ എല്ലാവർക്കും. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: റേഡിയോ മെക്ഫാസ് 90.4. ടൈം ചെക്ക്.
3: 9 o'clock.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
3: മഹാത്മജി നമ്മോട് വീണ്ടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു തിന്മയെക്കുറിച്ചാണ്. നോളജ് വിതൗട്ട് ക്യാരക്ടർ, സ്വഭാവശുദ്ധിയില്ലാത്ത അറിവ്. അറിവ് മനുഷ്യന് സ്വതസിദ്ധമായി ലഭിക്കുന്ന ഒരു ദാനമാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ കണ്ണും നമ്മുടെ ചെവിയും ഒക്കെ തുറന്നിരുന്നാൽ നമുക്കൊരുപാട് അറിവുകൾ പ്രകൃതിയിൽ നിന്ന്, മറ്റു മനുഷ്യരിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ഒക്കെ നമുക്ക് ലഭിക്കും. അറിവ് അതിൽ തന്നെ നന്മയോ തിന്മയോ അല്ല, അത് ഉപയോഗിക്കുന്ന വ്യക്തിയെ ആശ്രയിച്ചാണ് അത് നന്മയോ തിന്മയോ ആവുന്നത്. അതുകൊണ്ടാണ് മഹാത്മജി പറയുന്നത്, അറിവിനോടൊപ്പം നമ്മൾ നേടേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സ്വഭാവശുദ്ധി, അറിവിനെ എങ്ങനെ നാം ഉപയോഗിക്കണം എന്നുള്ളത്. നമുക്കറിയാം, മരുന്നുകളില്ലാത്ത ഒരു ലോകം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും വർദ്ധിച്ചു വരുന്ന രോഗ അവസ്ഥ, അവിടെ മനുഷ്യൻ്റെ രോഗങ്ങൾക്ക് പ്രതിവിധിയായിട്ട് മരുന്നുകളില്ലാതെ നമുക്ക് സാധിക്കില്ല. ഈ മരുന്നിലെ ഒരു പ്രധാനപ്പെട്ട വസ്തു നമുക്കറിയാം, അത് ലഹരി വസ്തുക്കൾ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഡ്രഗ് എന്ന ആ പേര് തന്നെ വരുന്നത്. എന്നാൽ അതിൻ്റെ തോത് അത് ക്രമാതീതമാകുമ്പോൾ അത് മയക്കുമരുന്നാവും. അത് മനുഷ്യനെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന വലിയ വിപത്തായിട്ട് തീരും. ഒരേ വസ്തു തന്നെ അത് നന്മയോ തിന്മയോ ആയി മാറുന്ന കാര്യം. നാസി ഭരണകാലത്ത് അറിവുള്ളവരായിരുന്നു ഗ്യാസ് ചേമ്പേഴ്സ് ഉണ്ടാക്കിയത്, അറിവുള്ള ശാസ്ത്രജ്ഞന്മാരായിരുന്നു. അറിവ് പകർന്നുകൊണ്ടിരുന്ന അധ്യാപകരാണ് നാസിസത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്, ക്ലാസ് മുറികളിൽ അവയ്ക്ക് താരാട്ട് പാടിയത്. അറിവുണ്ടായിരുന്ന രോഗി ശുശ്രൂഷകരായിരുന്ന നേഴ്സസും ഡോക്ടേഴ്സുമായിരുന്നു മരണക്കെണിയുടെ മരുന്നുകൾ പാവപ്പെട്ട മനുഷ്യരിൽ കുത്തിവെച്ചത്. അറിവിൻ്റെ വലിയ അപകട സാധ്യത നമുക്ക് ഓരോ ദിവസവും അത് മനസ്സിലായി വരുന്നു. കൊറോണയെക്കുറിച്ച് തന്നെ വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളും പറയുന്നതും അത് പടർത്തുന്നതും നാം കേട്ടിട്ടുണ്ട്. അതിൻ്റെ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും അറിവ് എന്നുള്ളത് മനുഷ്യന് സ്വഭാവശുദ്ധിയില്ലാത്ത നിലയിൽ അത് ഉപയോഗിച്ചാൽ അത് മനുഷ്യനെ ഇല്ലാതാക്കും. ഹിറോഷിമ, നാഗസാക്കി എന്ന സ്ഥലങ്ങളിൽ അണുബോംബ് വർഷിച്ചത് അറിവുണ്ടായിരുന്നവരായിരുന്നു. നമ്മളുടെ സമൂഹ ജീവിതത്തിന്, ഗുണപരമായ മനുഷ്യ ജീവിതത്തിന്, പ്രകൃതിയുടെ നന്മയ്ക്ക് ഉപയോഗിക്കാവുന്ന പല വസ്തുക്കളും അപകടകാരികളായി മനുഷ്യനെ തന്നെ ഹനിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള അറിവുകളും അതുപോലെ തന്നെയാണ്. ഒരുപക്ഷെങ്കില് ഒരു മനുഷ്യൻ്റെ, ഒരു കുടുംബത്തിൻ്റെ പല രഹസ്യങ്ങളും അറിയാവുന്നവരാവാം. നമ്മൾ കുടുംബാംഗം എന്നുള്ള നിലയിലോ, സ്നേഹിതൻ എന്നുള്ള നിലയിലോ, ഒരുമിച്ച് ജോലി ചെയ്യുന്നവരെന്നുള്ള നിലയിലോ ഒക്കെ അവയെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? നമ്മളുടെ മുമ്പിൽ ഒരു ജീവിതം ഒരു വിഷമസന്ധിയിലെ പങ്കുവെച്ചതായ കാര്യങ്ങൾ നാം എങ്ങനെ ഉപയോഗിക്കുന്നു, അത് ആ വ്യക്തിയുടെ ജീവിതമാണ്, ആ വ്യക്തിയുടെ ഭാവിയാണ്, കുടുംബത്തിൻ്റെ ഭദ്രതയാണ്, അവയൊക്കെ നാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അറിവ് ഉപയോഗിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും സ്വഭാവശുദ്ധി വേണം എന്നുള്ള മഹാത്മജിയുടെ ഈ നിർബന്ധം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
2: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78 2773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012 5866 61.
3: സീറോ ഡെലിവറി, എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

ചിന്തിക്കൂ, സമ്മാനം നേടൂ. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333, 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല. മാക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. നാക് എ പ്ലസ്, യു ജി സി, ടു എഫ്, ഡി എസ് ഐ ആർ അക്രഡിറ്റേഷൻ, എ ഐ സി ടി ഇ അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ എൻ ഐ ആർ എഫ് റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. എം ബി എ, എം സി എ, എം എസ് സി വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. എം ബി എ, എം സി എ, എം എസ് ഡബ്ല്യു, എം എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, എം എസ് സി ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിടോക്കിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് മെഡിടോക്കിൽ നമ്മളോടൊപ്പം ഉള്ളത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ ഓറൽ മെഡിസിൻ HOD ഡോക്ടർ അനൂനയാണ്. അപ്പൊ ഡോക്ടർ, ഇന്ന് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓറൽ അൾസറിനെ കുറിച്ചാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ആദ്യം തന്നെ നമുക്ക് ഡോക്ടറോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അതിനു മുൻപ് ഡോക്ടറെ മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം. നമസ്കാരം.
1: അപ്പൊ ഡോക്ടർ, ഓറൽ അൾസർ, അപ്പൊ ഇതിനെക്കുറിച്ച് ഫസ്റ്റ് നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളത്?
2: നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് ഈ മെഡിടോക്കിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഓറൽ അൾസേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ എല്ലാവരും തന്നെ ഈ ഓറൽ അൾസർ എന്ന, അതായത് വായ്പുണ്ണ്, നമുക്ക് എല്ലാവർക്കും തന്നെ വന്നിട്ടുള്ളൊരു അസ്വസ്ഥതയാണ്. അത് വളരെ ചെറിയൊരു അൾസർ ആണെങ്കിലും നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതാണ്. കാരണം എരിവ് കഴിക്കാൻ ബുദ്ധിമുട്ട്, ചൂട്, എന്ത് കഴിച്ചാലും നമുക്ക് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ സാധാരണ അതിനെ അവഗണിക്കാറാണ് ഉള്ളത്. അത് സ്ട്രെസ് ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡെഫിഷ്യൻസി, മെൻസ്ട്രേഷൻ്റെ ടൈമിൽ, പ്രഗ്നൻസി ടൈമിൽ, പല കാരണങ്ങൾ കൊണ്ട് ഈ വായിൽ അൾസേഴ്സ് വരാം. എസ്പെഷ്യലി കുട്ടികൾ യങ് ഏജിൽ അവർക്ക് ഈ എക്സാം ടെൻഷൻ ആ സമയത്ത് ഒരുപാട് കുട്ടികളെയും കൊണ്ട് പേരൻസ് വരാറുണ്ട്
1: വായ്പുണ്ണായിട്ട്.
2: അത് അത് ഹീൽ ചെയ്യും, പിന്നെയും വരും. ചില അൾസേഴ്സ് ഉണ്ട്, അത് ഹീൽ ചെയ്യും, പിന്നെയും വരും. ചിലതുണ്ട്, അതങ്ങനെ അങ്ങ് പെർസിസ്റ്റ് ചെയ്യും, അങ്ങനെ അങ്ങ് നിന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത്, എപ്പോഴാണ് നമ്മൾ ചികിത്സ തേടേണ്ടത്? നമ്മൾ സ്വയമായിട്ട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മെഡിക്കേഷനൊക്കെ തന്നെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തൊക്കെ നോക്കും, എന്നിട്ടത് കുറയുന്നില്ല, അല്ലെങ്കിൽ അത് കുറയുന്നു പിന്നെയും വരുന്നു. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ നമ്മൾ പ്രത്യേകമായിട്ടൊരു ഓറൽ ഫിസിഷ്യനെ അല്ലെങ്കിൽ ഓറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ ഡെന്റലിലെ കാണിക്കേണ്ടതാണ്, വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ, എങ്ങനെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാം, എപ്പോഴാണ് ബയോപ്സി, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നതായിരിക്കും.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ ഡോക്ടർ നമ്മളോട് പറഞ്ഞത്. താങ്ക് യു ഡോക്ടർ. അപ്പൊ ഇതിന്റെ അടുത്ത്, അതായത് നമ്മളിനി കൂടുതലായിട്ട് ഡോക്ടർ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. പക്ഷെ ഇനിയിപ്പോ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പൊ അതിനായിട്ട് നമ്മളോട് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ ഇന്റേൺ ഡോക്ടർ അലീന വിൻസെന്റ്. അപ്പൊ ഡോക്ടർ അലീനെ നമുക്ക് മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
3: താങ്ക് യു.
1: അപ്പൊ ഇപ്പൊ ഡോക്ടർ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു, നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക്, കാരണം എന്താണിത്, എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമല്ലോ. അപ്പൊ ഈ ഓറൽ അൾസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വായ്പുണ്ണ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിൽ നമുക്ക് തുടങ്ങാം.
3: വായ്ക്കുള്ളിൽ ഉണ്ടാകുന്ന ചെറിയ മുറിവുകളെയോ പുണ്ണുകളെയാണ് നമ്മൾ വായ്പുണ്ണ് അഥവാ ഓറൽ അൾസർ എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു പുണ്ണ് മാത്രമാണെന്ന് കരുതി പലരും ഇതിനെ അവഗണിക്കാറുണ്ട്. പക്ഷേ വളരെ വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണിത്.
1: ഈ പറഞ്ഞിട്ടുള്ള വായ്പുണ്ണ് അഥവാ നമ്മൾ ഓറൽ അൾസർ എന്ന് പറയുന്നത് എവിടെയൊക്കെ വരാനാണ് ചാൻസ് ഉള്ളത്?
3: ഇത് നോർമലായി കാണുന്നത് നാവിൽ, കവിളിന്റെ ഉള്ളിൽ, ചുണ്ടിന്റെ ഉള്ളിൽ, മോണയിൽ, അല്ലെങ്കിൽ വായുടെ അടിഭാഗത്തൊക്കെയാണ് സാധാരണ കാണാൻ കഴിയുക. ഇത് പ്രത്യേകിച്ച് വേദനയോട് കൂടിയായിരിക്കും. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വേദന കൂടാനുള്ള സാധ്യതയുണ്ട്.
1: ശരി. അപ്പൊ ഈ പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെ, ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴേക്കും. അപ്പൊ എന്തൊരു അസുഖം വരുമ്പോഴും അതിനൊരു കാരണം ഉണ്ടായിരിക്കും. അപ്പൊ ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ?
3: ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് സ്ട്രെസ്, ഉറക്കക്കുറവ്, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ഫോളിക് ആസിഡിന്റെ കുറവ്, അല്ലെങ്കിൽ കവിൾ കടിക്കുക, പിന്നെ ഷാർപ്പായിട്ടുള്ള പല്ലുകൾ, അല്ലെങ്കിൽ ഇൽഫിറ്റിംഗ് ഡെഞ്ചർ, വെപ്പ് പല്ല് മൂലം ഉണ്ടാകുന്ന മുറിവുകൾ, അസിഡിറ്റി, ഹോർമോണൽ ചേഞ്ചസ്, ഇൻഫെക്ഷൻസ് എന്നിവയൊക്കെയാണ്. ചിലപ്പോൾ ഈ ആവർത്തിച്ചു വരുന്ന അൾസർ മറ്റു രോഗത്തിന്റെ ലക്ഷണങ്ങളായിരിക്കാം.
1: ഓ, അത് ശരി. അപ്പൊ അത് ഈ മറ്റു രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്തൊക്കെയാണ്?
3: ഈ ഹെർപ്പിസ് പോലെയുള്ള വൈറസ് രോഗങ്ങൾ, ക്ഷയരോഗം, വായിലെ ക്യാൻസർ.

0: ക്യാൻസർ എന്നിവയ്ക്ക് ആവാൻ ഈ ഓറൽ അൾസറിന് സാധ്യതയുണ്ട്.
1: ശരി, ഇപ്പം നേരത്തെ പറഞ്ഞില്ല സ്ട്രെസ് മൂലം കൂടുതലായിട്ട് നമുക്കിതുണ്ടാവാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഇപ്പൊ കേട്ടിട്ടുണ്ട്. ശരിക്കും സ്ട്രെസ്സിനും ഈ പറഞ്ഞിട്ടുള്ള ഓറൽ അൾസറിനും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ കേൾക്കുമ്പോൾ എന്താണ് അതിനുള്ള ഒരു ബന്ധം എന്ന് വിചാരിക്കും. ശരിക്കും എന്തായിരിക്കും ഇത് തമ്മിൽ കണക്ട് ആയിരിക്കുന്നതിന്റെ കാരണം?
0: അതെ, ഇത് ശരിക്കും സ്ട്രെസ്സും ഓറൽ അൾസറും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. നമ്മൾ അധികം ടെൻഷൻ അനുഭവിക്കുമ്പോൾ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയാം, അതുപോലെ തന്നെ ഉറക്കം കുറയാം, ഭക്ഷണ രീതിയൊക്കെ മാറാം. ഇതെല്ലാം വായിൽ അൾസർ ഉണ്ടാക്കുന്നതിന് കാരണമായേക്കും. പ്രത്യേകിച്ച് ഈ പരീക്ഷാ സമയത്ത് ജോലി സമ്മർദ്ദം, ഡിപ്രഷൻ ഒക്കെ അനുഭവപ്പെടുമ്പോൾ വായിൽ അൾസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ സ്റ്റുഡൻസിനെ നമ്മൾ ഈ എക്സാം ടൈമിലൊക്കെ നോർമലായിട്ട് കാണുന്നതാണ് ഈ സ്ട്രെസ് അൾസർ എന്ന് പറയുന്നത്. ഈ സ്ട്രെസ് കാരണം ശരീരത്തിൽ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുകയും അവ അൾസർ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ റിപ്പീറ്റഡ് ആയിട്ട് വായ്പണ്ണ് വരുന്നവർ ഈ സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നല്ല ഉറക്കം, ബാലൻസ് ഡയറ്റ്, വെള്ളം ധാരാളമായി കുടിക്കുക എന്നിവയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്.
1: ഓക്കെ, ഇപ്പൊ ഈ ഇപ്പൊ നോർമലായിട്ട് നമ്മൾ അൾസർ എന്ന് പറയും, അപ്പൊ അങ്ങനെയുള്ളതും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ളതുപോലെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഓറൽ അൾസർ ഉണ്ടാവും, അത് തമ്മിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും?
0: ഒരു നോർമൽ അൾസർ എന്ന് പറയുന്നത് റൗണ്ട് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആയിരിക്കും. അത് നോർമലായി 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ മാറേണ്ടതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ചില ലക്ഷണങ്ങളുണ്ട്. 2 ആഴ്ച കഴിഞ്ഞിട്ടും മാറാത്തത്, വളരെ വലിയ അൾസർ, അതിൽ നിന്ന് ഈ രക്തം വരുന്നത്, റിക്കറന്റ് ആയി ആവർത്തിച്ച് വരുന്നത്, വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ അതിന് ചുറ്റുമുണ്ടാകുമ്പോൾ വിഴുങ്ങാനൊക്കെയുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാരം കുറയുക അഥവാ വെയിറ്റ് ലോസ്, പിന്നെ വളരെ ശക്തമായ വേദനയൊക്കെ വരുമ്പോൾ ഇത് കൂടുതൽ ഈ 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിന്നാൽ ഉടൻ തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് അത് അൾസർ തന്നെയാണ്, നോർമൽ അൾസർ തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പിക്കണം.
1: ഓക്കെ, ഇപ്പൊ 2 ആഴ്ച ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു നോർമൽ, അതിനുശേഷവും അത് നീണ്ടു പോവാണെന്നുണ്ടെങ്കിൽ
0: അതൊരു വേറൊരു ഇൻഫെക്ഷൻ ആവാ അല്ലെങ്കിൽ വേറെ രോഗത്തിന്റെ ലക്ഷണമായിരിക്കും. അപ്പൊ അത് ഡെന്റിസ്റ്റിനെ കണ്ട് ഡയഗ്നോസ് ചെയ്യേണ്ടതാണ്.
1: ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഈ വായ്പുണ്ണിന് എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്?
0: നമ്മൾ ഈ അൾസറിന്റെ വലുപ്പം അല്ലെങ്കിൽ ഷേപ്പ്, കളർ, അല്ലെങ്കിൽ ഈ വെളുത്തതോ ചുവന്നതായ പാടുകൾ അതിന് ചുറ്റുമുണ്ടോ, ഇതൊക്കെ നോക്കിയാണ് നമ്മൾ അതിനെ ഡയഗ്നോസ് ചെയ്യുക. ആവശ്യമെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ വൈറ്റമിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന് ചെക്ക് ചെയ്യാനൊക്കെ ഡെന്റിസ്റ്റ് ചിലപ്പോൾ പറയാം. ഇത് മാത്രമല്ല, ഇത് വേറൊരു രോഗലക്ഷണത്തിന് സാമ്യമായിട്ട് തോന്നിയാൽ, കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ആയിട്ട് തോന്നിയാൽ ബയോപ്സി പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ ചിലപ്പോൾ ഡെന്റിസ്റ്റ് ആവശ്യപ്പെട്ടേക്കും. അപ്പൊ അത് ചെയ്ത് രോഗം നിർണ്ണയിക്കുന്നത് വളരെ അത്യാവശ്യമാണ്.
1: അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഓറൽ അൾസർ ചിലപ്പോ ഈ ഓറൽ ക്യാൻസറിന് കാരണമായേക്കുമോ?
0: അതെ, ചിലപ്പോൾ ഈ മാറാതെ നിൽക്കുന്ന ഈ അൾസർ ഓറൽ ക്യാൻസറിന്റെ ആദ്യ ലക്ഷണമായിരിക്കാം. ഈ പ്രത്യേകിച്ച് പുകവലി, മദ്യപാനം അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നവരൊക്കെ ഇത് കൂടുതലായി ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ റിക്കറന്റ് ആയിട്ട് ഈ നോർമലായിട്ട് വരുന്ന അൾസർ ആണെങ്കിൽ പോലും റിക്കറന്റ് ആയിട്ട് വരുമ്പോൾ അത് ഇൻഫെക്ഷ്യസ് ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഈ 2 ആഴ്ചയിൽ കൂടുതലായിട്ട് മാറാതെ നിന്നാൽ ഉറപ്പായിട്ടും ഡെന്റിസ്റ്റിനെ കാണണം.
1: ശരി, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഇപ്പൊ പല്ലുവേദന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കൂടുതൽ ആൾക്കാർ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് മാറ്റാനായിട്ട് നോക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഓറൽ അൾസർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചികിത്സിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളോ പെട്ടെന്ന് അങ്ങനെ മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
0: ഓക്കെ, ചില ഹോം റെമഡീസ് നമുക്ക് ചെയ്യാം. ഈ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വാ കഴുകുക, അപ്പൊ നമ്മുടെ ആ വേദനയൊക്കെ ഒന്ന് കുറയും. പിന്നെ ധാരാളമായി വെള്ളം കുടിക്കുക, സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് എടുക്കുക, അല്ലെങ്കിൽ ചൂടുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കുക. ഇതിങ്ങനെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ തൈര് പോലെയുള്ള ഭക്ഷണങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ഡെഫിഷ്യൻസിക്കൊക്കെ അത് മാറാനുള്ള വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 ആഴ്ചയിൽ കൂടുതൽ നിലനിന്നാൽ വീട്ടിലെ റെമഡീസ് എടുക്കാതെ ഉറപ്പായിട്ടും ഡെന്റിസ്റ്റിനെ കാണേണ്ടതാണ്.
1: ശരി, അപ്പൊ അതുപോലെ എന്ത് ട്രീറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്നത്?
0: നമ്മള് ട്രീറ്റ്മെന്റ് കാരണങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമ്മൾ വൈറ്റമിൻ സപ്ലിമെന്റ്സ് നമ്മൾ കൊടുക്കും. അതല്ലെ വേദന കുറയ്ക്കാനുള്ള ടോപ്പിക്കൽ ജെല്ല്, ആന്റിസെപ്റ്റിക് മൗത്ത് വാഷ് ഇവയൊക്കെ നമുക്ക് നൽകാം. ഈ ഷാർപ്പ് ടൂത്ത് അല്ലെങ്കിൽ ഈ ഡെഞ്ചർ, ഈ വെപ്പുപല്ലൊക്കെ മൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും മുറിവുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ആ കാരണങ്ങൾ തിരുത്തണം. കാരണം തിരുത്തിയാലേ നമുക്ക് ഈ രോഗം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുള്ളൂ.
1: ഇതിപ്പോ എന്ത് അസുഖം വന്നാലും നമ്മൾ ആദ്യം ഇതെങ്ങനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതായിരിക്കും ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഓറൽ അൾസർ എങ്ങനെ നമുക്ക് തടയാനായിട്ട് സാധിക്കും?
0: ഈ ഓറൽ അൾസർ നമുക്ക് തടയാൻ മെയിൻലി നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നല്ല ഓറൽ ഹൈജീൻ പാലിക്കുക, ബാലൻസ് ഡയറ്റ് എടുക്കുക, ധാരാളം വെള്ളം കുടിക്കുക, സ്ട്രെസ് ഒഴിവാക്കുക, നന്നായി ഉറങ്ങുക, ഈ പിന്നെ പുകവലി, മദ്യപാനം, ഇങ്ങനെ പുകയിലെ ഉൽപ്പന്നങ്ങൾ അതൊക്കെ ഉപയോഗിക്കുന്നവർ അതൊക്കെ കഴിവതും നിർത്തുക. കാരണം അത് ഓറൽ അൾസർ മാത്രമല്ല ബാക്കി മറ്റു രോഗങ്ങളിലേക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കഴിവത് ഒഴിവാക്കുക. പിന്നെ റൊട്ടീൻ ആയിട്ടുള്ള ഡെന്റൽ ചെക്കപ്പ് നടത്തുക. നമ്മളൊരു 6 മാസമൊക്കെ കൂടുമ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു ഓറൽസിന് മാത്രമല്ല, എന്ത് രോഗത്തിനായാലും അത് നിർണ്ണയിക്കൽ, ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ രോഗം നിർണ്ണയിക്കുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് വളരെ കൂടുതലായിട്ട് പെട്ടെന്ന് എഫക്റ്റീവ് ആയിരിക്കും. സോ അപ്പൊ നമ്മൾ പറയുന്നത് പോലെ ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അപ്പൊ നമ്മൾ ആദ്യം പ്രിവെൻഷൻ എടുക്കുക, പിന്നെ രോഗം വന്നാൽ ഉറപ്പായിട്ടും ഡെന്റിസ്റ്റിനെ കാണുക.
1: ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പൊ എന്തെങ്കിലും ഓറൽ അൾസർ എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പം അത് വന്നു പോയി എന്നുള്ളത്, പക്ഷെ അതിൽ എത്രമാത്രം ഡീപ്പായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് വിശദമായിട്ട് തന്നെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും നേരം ഓറൽ അൾസറിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ ഇന്റേൺ ഡോക്ടർ അലീന വിൻസെന്റ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷൻ തന്ന നമ്മുടെ ഡോക്ടർ ഉണ്ട്. അപ്പൊ ഡോക്ടർ, ഇതിന്റെ ഒരു കൺക്ലൂഷൻ, കാരണം എന്തൊരു കാര്യവും നമുക്ക് ലാസ്റ്റ് നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കണം എന്ന് പറയണമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അനൂന ഡോക്ടറെ വീണ്ടും ഞാൻ മീഡിയ ടോക്കിലേക്ക് വിളിക്കുകയാണ്. ഓക്കെ ഡോക്ടർ, അപ്പൊ എന്താണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുള്ളൂ, എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്?
2: അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് ഓറൽ അൾസറിനെ കുറിച്ച് കേട്ടുമല്ലോ, അതിന്റെ കാരണങ്ങൾ, അത് എവിടെയൊക്കെ വരും, അത് എങ്ങനെ എവിടെ വന്നാലാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ആളുകളിൽ വന്നാലാണ് അത് കൂടുതൽ അതിന് ക്യാൻസർ അങ്ങനെയുള്ള അസുഖത്തിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് കേട്ടു. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എപ്പം ഒരു വായിലൊരു അൾസർ വന്നാലും അതിന്റെ ഷേപ്പ് സൈസ് ഒക്കെ നമുക്ക് ഒരു ചെറിയ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അത് വലുതാണ്, അത് കൂടുതൽ സമയം നിലനിൽക്കുന്നു, 2 ആഴ്ചയിൽ കൂടുതലായിട്ടും അത് കുറയുന്നില്ല, അതിന് നല്ല പെയിന്, കഴിള വീക്കം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മെഡിക്കൽ സഹായം തേടേണ്ടതായിട്ട് വരും. അതിനായിട്ട് അതിന് നമ്മൾ ഹോം റെമഡീസും കൊണ്ടിരുന്നാൽ അത് ശരിയാകത്തില്ല, അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് എന്തായാലും എടുക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. നമുക്ക് ആദ്യം ഹോം റെമഡീസ്, ഫുഡ്, ഡയറ്റ് ഒക്കെ ശ്രദ്ധിക്കാവുന്നതാണ്. പക്ഷേ എന്നാലും അത് കൂടുതൽ പെർസിസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വായിൽ ഷാർപ്പ് പല്ലുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും നമ്മുടെ പല്ല് മുട്ടിയിട്ടാണ് അത് മുറിവുണ്ടാകുന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് പുഷ്പഗിരി ഡെന്റൽ കോളേജിൽ ഓറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, റൂം നമ്പർ 1. അവിടെ രോഗനിർണയം നടത്താനും അഥവാ എന്തെങ്കിലും ബയോപ്സിയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ വന്നാൽ രോഗനിർണയം ചെയ്യാനും അതിൻ്റെ ബയോപ്സി എടുക്കാനും അതിൻ്റെ ഫൈനൽ ഡയഗ്നോസിസിലെത്താനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് അവിടെയുണ്ട്. അപ്പോൾ ആ ഫെസിലിറ്റിയെ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഒരു നല്ലതിന് ആശംസിക്കുന്നു.
1: താങ്ക് യു ഡോക്ടർ. ഈ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് മാറ്റാം എന്ന് വിചാരിക്കാതെ അതിന് കൃത്യമായിട്ടുള്ളത് ഡോക്ടർ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ഇവിടെ ചെല്ലണം, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇത്രയും നേരം ഈ ഒരു ഓറൽ അൾസർ എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത് പുഷ്പഗിരി കോളേജ് ഓഫ് ഡെന്റൽ സയൻസസിലെ ഓറൽ മെഡിസിൻ HOD ഡോക്ടർ അനൂന. അപ്പൊ രണ്ടുപേർക്കും ഇന്നത്തെ ഈ ഒരു മെഡിടോക്കിൽ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ മെഡിടോക്കിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ 1 മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
2: റേഡിയോ മെക്ഫാസ് 90.4. ടൈം ചെക്ക്.
3: 10 o'clock.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ്. ഇന്നത്തെ കരിയർ കോമ്പസിൽ ഓൺലൈൻ പണമിടപാടുകൾ സുരക്ഷിതമാണോ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മാക്ഫാസ്റ്റ് കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫാക്കൽറ്റി മെമ്പർ ഫിജോ ജെ ചേരികൽ.
1: ഓൺലൈൻ പണമിടപാടുകൾ സുരക്ഷിതമാണോ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച നമ്മൾക്ക് തുറന്നു തരുന്നത് അനന്ത സാധ്യതകളാണ്. അതിനൊരു പ്രധാന കാരണം സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റും എല്ലാവർക്കും കരഗതമായതാണ്. സ്മാർട്ട് ഫോണുകളിലൂടെ സാങ്കേതിക വിദ്യയുടെ പ്രയോജനം വളരെ വേഗമാണ് സാധാരണക്കാരിലേക്ക് എത്തിച്ചേർന്നത്. ഡിജിറ്റൽ കാലഘട്ടം നമ്മുടെ ജീവിത രീതിയെ മുഴുവൻ മാറ്റിമറിച്ചിരിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ പ്രകടമായത് ഓൺലൈൻ പണമിടപാടുകളുടെ കാര്യത്തിലാണ്. വഴിവെക്കിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ പോലും ഓൺലൈനായി പണം നൽകുന്നവരാണ് ഇന്ന് നമ്മളിൽ ഭൂരിപക്ഷവും. അതുപോലെ തന്നെ ഇന്ന് പണമിടപാടുകൾ നടത്തുവാൻ ബാങ്കുകളിൽ കാത്തിരിക്കേണ്ട സാഹചര്യവുമില്ല. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വൈദ്യുതി, വെള്ളം തുടങ്ങിയ ഏതുതരം സേവനങ്ങളുടെയും ബില്ലുകൾ അടയ്ക്കാൻ ഇന്ന് നമുക്ക് സാധിക്കും. ബസ്, ട്രെയിൻ, വിമാനം തുടങ്ങിയവയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ക്യൂ നിൽക്കേണ്ടതില്ല. ഒരു മൊബൈൽ ഫോണുള്ള ആർക്കും ലോകത്തെവിടെയിരുന്നും വളരെ എളുപ്പത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇതെല്ലാം സാധ്യമാകുന്നത് ഓൺലൈൻ പണമിടപാടുകൾ വ്യാപകമായതോടുകൂടിയാണ്. ഓൺലൈൻ ഇടപാടുകൾക്ക് അനവധി ഗുണങ്ങളുണ്ട്. സമയം ലാഭിക്കാനും ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പണം ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എപ്പോഴും ഇടപാടുകൾ നടത്താനുമെല്ലാം സാധിക്കുന്നു. കൂടാതെ ഓരോ ഇടപാടിനും ഡിജിറ്റൽ രേഖ ലഭിക്കുന്നതിനാൽ ഭാവിയിൽ പരിശോധിക്കാനും തെളിവുകൾ സൂക്ഷിക്കാനും എളുപ്പമാണ്. ഇതെല്ലാം കൂടി ജീവിതത്തെ കൂടുതൽ സുഖകരവും വേഗതയേറിയതുമാക്കുന്നു. എന്നാൽ നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന ഓൺലൈൻ തട്ടിപ്പുകളുടെ വാർത്തകൾ സാധാരണക്കാരിൽ കടുത്ത ആശങ്ക ജനിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. സാങ്കേതിക വിദ്യകളുമായി പൊരുത്തപ്പെടാതെ പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ ഓൺലൈൻ പണമിടപാടുകളിൽ നിന്ന് പുറന്തിരിഞ്ഞു നിൽക്കുന്നത് ഈ ഭയം മൂലമാണ്. എന്നാൽ ഓൺലൈൻ പണമിടപാടുകളെയും സാങ്കേതിക വിദ്യയെയും നമ്മൾ പടിക്ക് പുറത്ത് നിർത്തേണ്ട കാര്യമില്ല. മറിച്ച് നമ്മൾ സ്വീകരിക്കുന്ന ചില മുൻകരുതലുകളിൽ കൂടി തികച്ചും സുരക്ഷിതമായ രീതിയിൽ പണമിടപാടുകൾ നടത്താൻ ഏതൊരാൾക്കും സാധിക്കും. ഓൺലൈൻ പണമിടപാടുകൾ സുരക്ഷിതമാക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബാങ്കിന്റെ ഔദ്യോഗിക സൈറ്റുകളും ആപ്പുകളുമാണ് പണമിടപാടുകൾക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എളുപ്പത്തിൽ കണ്ടെത്താവുന്ന ജനനത്തീയതികളോ ഫോൺ നമ്പറുകളോ പോലുള്ളവ ഒഴിവാക്കി ശക്തമായ പാസ്വേഡുകൾ തിരഞ്ഞെടുക്കണം. വിരലടയാളം, മുഖം തിരിച്ചറിയൽ പോലുള്ള ബയോമെട്രിക് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കും. ഓരോ ഇടപാടിനും SMS അല്ലെങ്കിൽ ഇമെയിൽ അലേർട്ടുകൾ ലഭ്യമാക്കുന്നത് അക്കൌണ്ടിൽ നിന്ന് അനാവശ്യമായി പണം പോയാൽ ഉടൻ തിരിച്ചറിയാൻ സഹായിക്കും. പണം ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് കണക്ഷന്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുരക്ഷിതമായ നെറ്റ്വർക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. പബ്ലിക് വൈഫൈ ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്നത് അപകടകരമാണ്. അപരിചിതമായ ഇമെയിലുകളിലോ മെസ്സേജുകളിലോ വരുന്ന ലിങ്കുകൾ ഒരിക്കലും തുറക്കാതിരിക്കണം. ഈ സാഹചര്യത്തിൽ വൺ ടൈം പാസ്വേഡ് അഥവാ OTP വലിയൊരു സുരക്ഷാ കവചമാണ് ഉപഭോക്താവിന് നൽകുന്നത്. ഒരു ഇടപാട് പൂർത്തിയാക്കാൻ ബാങ്ക് നമ്മുടെ മൊബൈലിലേക്കോ ഇമെയിലിലേക്കോ അയക്കുന്ന ഒരിക്കൽ മാത്രം ഉപയോഗിക്കാവുന്ന സംഖ്യയാണ് OTP. ഇടപാട് പൂർത്തിയാക്കാൻ ഈ OTP നിർബന്ധിതമായതിനാൽ മറ്റൊരാൾ നമ്മുടെ കാർഡ് നമ്പരും പാസ്വേഡും അറിഞ്ഞാലും OTP ഇല്ലാതെ ഇടപാട് സാധ്യമാകില്ല. എന്നാൽ OTP പങ്കുവയ്ക്കുന്നത് അതിന്റെ സുരക്ഷയെ ഇല്ലാതാക്കുന്നതാണ്. ബാങ്ക് ഉദ്യോഗസ്ഥർ ഒരിക്കലും OTP ചോദിക്കുകയില്ലെന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക. കേരളത്തിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നിരവധി തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. OTP പറഞ്ഞുകൊടുത്ത് അക്കൌണ്ടിലെ തന്നെ മുഴുവൻ തുകയും നഷ്ടപ്പെട്ട സംഭവങ്ങൾ പത്രമാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. നിങ്ങളുടെ അക്കൌണ്ട് ബ്ലോക്ക് ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് വ്യാജ ലിങ്കുകൾ അയച്ച് പണം കവർന്ന സംഭവങ്ങളും അരങ്ങേറി. ജോലിയോ സമ്മാനമോ വാഗ്ദാനം ചെയ്ത് മുൻകൂർ പണമടയ്ക്കാൻ ആവശ്യപ്പെട്ട തട്ടിപ്പുകളിലും നിരവധി പേരാണ് കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു കാര്യമാണ്. സാങ്കേതിക സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഓൺലൈൻ പണമിടപാടുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ജാഗ്രത അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണെന്ന് പറയാം. സാങ്കേതിക സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഓൺലൈൻ പണമിടപാടുകൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ജാഗ്രത ഇല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ ഒഴിവാക്കാനാവില്ല. അതായത് ഓൺലൈൻ ഇടപാടുകൾ സൗകര്യപ്രദവും വേഗതയേറിയതുമാണെങ്കിലും അത് സുരക്ഷിതമാക്കുന്നതിൽ ഉപഭോക്താവിന് നല്ല പങ്കുണ്ട്. ഓൺലൈൻ പണമിടപാടുകളെ ഭയക്കേണ്ടതില്ല. പക്ഷെ ജാഗ്രത അനിവാര്യമാണ്. വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം തന്നെ ഈ മേഖലയിലെ തൊഴിൽ സാധ്യതകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. MCA, BCA എന്നീ കോഴ്സുകൾ പഠിക്കുന്നതിലൂടെ വിവര സാങ്കേതിക വിദ്യയുടെ വിവിധ മേഖലകളിൽ ജോലി നേടിയെടുക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് സാധിക്കും. മാക്ഫാസിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ കീഴിലുള്ള BCA, MCA കോഴ്സുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. ഓരോ സെമസ്റ്ററിലും ഈ മേഖലയിലെ പുതിയ മാറ്റങ്ങളും ടെക്നോളജികളും കോഴ്സിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൂടാതെ കോഴ്സിനോടൊപ്പം തിരുവനന്തപുരം ടെക്നോപാർക്കിലെ പ്രോജക്ടുകളിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരവുമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ നൂതന മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള അവസരവും മാക്ഫാസിൽ ഒരുക്കിയിട്ടുണ്ട്. ലോകം വിവര സാങ്കേതിക വിദ്യയുടെ ചിറകിലേറി പറക്കുമ്പോൾ അതിന്റെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
0: ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് കരിയർ കോമ്പസ്. ഓൺലൈൻ പണമിടപാടുകൾ സുരക്ഷിതമാണോ എന്ന വിഷയത്തെക്കുറിച്ച് ഇത്രയും നേരം സംസാരിച്ചത് മാക്ഫാസ്റ്റ് കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫാക്കൽറ്റി മെമ്പർ ഫിജോ ജെ ചേരിക്കൽ. വീണ്ടും അടുത്ത ദിവസം കരിയർ കോമ്പസിൽ കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

ഒരു പന്ത്, നിരവധി സ്വപ്നങ്ങൾ. ഓരോ ആഴ്ചയും ലോക ഫുട്ബോളിൽ എഴുതപ്പെടുന്നത് വെറും മത്സരഫലങ്ങളല്ല, വികാരങ്ങളുടെ, തന്ത്രങ്ങളുടെ, അതിജീവനങ്ങളുടെ കഥകളാണ്. ആ കഥകളെ അടുത്തറിഞ്ഞ് മത്സരങ്ങളുടെ ഉള്ളറകളിലേക്ക് കടന്ന് കണ്ടതും കേട്ടതുമായ ഫുട്ബോൾ വിശേഷങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾ വക്കീസ് പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. കേൾക്കാം റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 പുനഃപ്രക്ഷേപണം രാത്രി 8:30. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഡെലിവറി
1: യെസ് അവശ്യ സാധനങ്ങൾ പച്ചക്കറികൾ മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
0: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
1: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
0: ഫോൺ 7012-58-6661.
1: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ചികിത്സിക്കൂ സമ്മാനം നേടും. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് വർഗീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730339 9573333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 11 o'clock.

0: സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മെഗാ എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730339975730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
3: വെരിക്കോസ്വേന് എന്തൊക്കെയാ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
5: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

ആറ്റിറ്റ്യൂഡ് സമ്മാനം നേടും. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾ ഫർക്കീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരമായിരിക്കും. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.

0: സാർ ഓർഡർ പ്ലീസ്.
1: വൺ കഫേ ലാറ്റെ.
0: ഓക്കെ സർ.
1: നീ എന്താ പറഞ്ഞത്?
2: അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു കഫേ.
1: അതെന്താ സംഭവം?
2: ചായയുടെ കൂടെ നല്ല ചൂടൻ ചർച്ചകളുമായി റേഡിയോ മാക് ഫാസ്റ്റ് 90.4
1: എപ്പോ
2: ശ്രദ്ധിച്ചു കേട്ടോണം. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മുതൽ 5 മണി വരെ.
1: അത് കൊള്ളാം. ചായയുടെ രുചിയും ചോദ്യങ്ങളുടെ മാധുര്യവും ഇനി ഒരുമിച്ച് പൊളിക്കും.
2: പിന്നല്ല
3: റേഡിയോ കഫേ വിത്ത് യുവർ ഫേവറിറ്റ് ചാർജേഴ്സ്. ഡോണ്ട് മിസ് ഇറ്റ്.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
6: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
7: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: കൊച്ചി
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
3: ഒഴിവാക്കണമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് പെരുമ്പാവൂരിൽ ഇന്ന് തുടക്കമാകും. ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ ഗോൾഡ് അവാർഡ് സ്വന്തമാക്കി കേരള ഹൈക്കോടതി. പത്തനംതിട്ടയിൽ 10 വയസ്സുകാരിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേയ് തകൈച്ചിയുമാണ് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി നേരിടണമെന്ന് ആഹ്വാനം ചെയ്തത്. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഇരു പ്രധാനമന്ത്രിമാരും കുറ്റവാളികളെ ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് മടങ്ങും. രാജ്യത്തുടനീളമുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്ക് നവീകരിച്ച സംവിധാനം ആരംഭിച്ചു. എയർ സുവിധ 2.0 എന്ന പോർട്ടൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ മേൽ

0: ഇൻഫർമേഷൻ ഞങ്ങൾക്കിപ്പോ വന്നേ ഉള്ളൂ. ഞങ്ങളുടെ ഔദ്യോഗികമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. ഇനി ബന്ധപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ ഗുണാണോ ദോഷാണോ, രാജ്യരക്ഷയ്ക്ക് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. എല്ലാത്തിലും കോൺട്രവേഴ്സിക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ട കാര്യം.
1: സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 49% ഓഹരി പങ്കാളിത്തത്തോടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് അപേക്ഷിക്കുന്ന തീർത്ഥാടകരുടെ പാസ്പോർട്ട് അപേക്ഷകൾ എത്രയും വേഗം തീർപ്പാക്കാൻ പാസ്പോർട്ട് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് കത്തയച്ചു. 2027 ഹജ്ജിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 20 വരെയാണ് സ്വീകരിക്കുന്നത്. പാസ്പോർട്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കാനും അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും അടിയന്തര നിർദ്ദേശം നൽകണമെന്നും മന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരെ ഉണർന്ന് പെരുമ്പാവൂർ എന്ന പ്രഖ്യാപനവുമായി തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് ഇന്ന് പെരുമ്പാവൂരിൽ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ പങ്കെടുക്കും. തൂഫാൻ പതാക ഉയർത്തി പെരുമ്പാവൂർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ നേരിട്ടെത്തി മന്ത്രി സംവദിക്കും. അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടി നാളെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് മന്ത്രി എം ലിജു. മികച്ച സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിക്കും. സി ക്ലാസ് സഹകരണ സംഘങ്ങളിലെ വോട്ടവകാശം സംബന്ധിച്ച് നയപരമായ തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി എം ലിജു തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. ഉയർന്ന ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ലഭിക്കാത്തതിനാൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ച് സ്ഥിര പ്രവേശനം നേടണം. ഒന്നിൽ കൂടുതൽ ക്വാട്ടകളിൽ പ്രവേശനത്തിന് അർഹത ലഭിച്ചവർ ഏറ്റവും അനുയോജ്യമായ ക്വാട്ടയിലെ പ്രവേശനം തെരഞ്ഞെടുക്കണം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. പത്തനംതിട്ട ജില്ലയിൽ ഷിഗെല്ല സ്ഥിരീകരിച്ചു. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ 10 വയസ്സുകാരിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പനിയും വയറിളക്കവുമായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി രോഗം ഭേദമായി വീട്ടിലേക്ക് തിരികെ പോയ ശേഷമാണ് പരിശോധനാഫലം ലഭിച്ചത്. ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. എഴുത്തുകാരനും ആകാശവാണി കോഴിക്കോട് നിലയം മുൻ വാർത്താ അവതാരകനുമായിരുന്ന വി കെ രഘുനാഥ് നിര്യാതനായി. 69 വയസ്സായിരുന്നു. വയനാട് മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശ്ശിലേരി ശാന്തി കവാടത്തിൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്രെഡായി സംസ്ഥാന കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുറമുഖ നഗരമായി കേരളത്തെ വികസിപ്പിക്കുന്നതിലൂടെ സംസ്ഥാനത്തിന് മുന്നിൽ വലിയ സാധ്യതകളാണ് തുറക്കുന്നത്. സമഗ്ര വികസനത്തിന് എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: മലമ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളി ക്യാമ്പുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ആരംഭിച്ചു. വാർഡ് തലത്തിൽ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ, എൻഡമോളജിക്കൽ സർവേ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷനുകൾ എൻട്രി പോയിന്റ് സ്ക്രീനിംഗും നടക്കുന്നു. മലമ്പനി വിരുദ്ധ വാസാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ്, ചെക്യാട് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ BSF ക്യാമ്പിൽ സ്ക്രീനിംഗും ബോധവൽക്കരണ പ്രവാസം നടത്തി. BSF ക്യാമ്പിലെ 153 പേരുടെ രക്തസാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു.
1: ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ കേരള ഹൈക്കോടതിക്ക് ഗോൾഡ് അവാർഡ്. ഡിസ്ട്രിക്ട് കോർട്ട് കേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന സംവിധാനത്തിലാണ് പുരസ്കാരം. സംസ്ഥാനത്തെ ജില്ലാതല കോടതികളിൽ നടപ്പിലാക്കിയ സമഗ്രവും സമ്പൂർണവുമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് DCMS. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവര

0: ശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടക്കുന്ന കുടുംബശ്രീയുടെ ചക്കമേള ശ്രദ്ധേയമാകുന്നു. ചക്ക വിഭവങ്ങളുടെ രുചി അറിയാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: കുടുംബശ്രീ CDS അംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ച ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളുടെ പ്രദർശനമാണ് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്നുവരുന്നത്. ചക്കയുടെ പ്രാധാന്യത്തെയും പോഷകമൂല്യത്തെയും കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതിനൊപ്പം മാറി ചിന്തിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുക കൂടിയാണ് കുടുംബശ്രീ. മേള നാളെ സമാപിക്കും.
0: ഇത്തവണത്തെ ഓണം വാരാഘോഷം അടുത്ത മാസം 24 മുതൽ 30 വരെ സംഘടിപ്പിക്കും. ഓണത്തിന്റെ തനത് പാരമ്പര്യവും സംസ്കാരവും വിദേശ ആഭ്യന്തര വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പൂർണ്ണമായി എത്തിക്കുന്ന രീതിയിലുള്ള അനുഭവമാക്കി ഓണം വാരാഘോഷത്തെ മാറ്റാനാണ് സർക്കാരിന്റെ ശ്രമം. ആഘോഷങ്ങളുടെ ഭാഗമായി കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷന് ഈ മാസം 6 വരെ അവസരം. CEE.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെ ഓപ്ഷൻ സമർപ്പിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്രൊയേഷ്യയെ പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. ഇന്ന് പുലർച്ചെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ 1-2 ക്രൊയേഷ്യയെ തോൽപ്പിച്ചത്. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായ 2 പരാജയപ്പെടുത്തി സ്വിറ്റ്സർലാന്റും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്തിനെയും നാളെ പുലർച്ചെ 3:30 അർജന്റീന കാബോ വെർദയെയും രാവിലെ 7 കൊളംബിയ ഖാനയെയും നേരിടും. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ രാത്രി മുതൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്നുള്ള പാക് ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യ ജപ്പാൻ സംയുക്ത പ്രസ്താവന. 3 സന്ദർശനം പൂർത്തിയാക്കി ജപ്പാൻ പ്രധാനമന്ത്രി മടങ്ങി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൺ ജനകീയ പ്രതിരോധത്തിന് പെരുമ്പാവൂരിൽ ഇന്ന് തുടക്കമാകും. ദേശീയ ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ ഗോൾഡ് അവാർഡ് സ്വന്തമാക്കി കേരള ഹൈക്കോടതി. പത്തനംതിട്ടയിൽ 10 ഷിഗെല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലമ്പനിക്കെതിരെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: സർ, ഓർഡർ പ്ലീസ്. വൺ കഫേ ലാറ്റെ.
2: ഓക്കെ സർ. ആ,
1: നീ എന്താ പറഞ്ഞത്?
3: അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു കഫേ.
1: അതെന്താ സംഭവം?
3: ചായയുടെ കൂടെ നല്ല ചൂടൻ ചർച്ചകളുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.
1: എപ്പോ?
3: ശ്രദ്ധിച്ചു കേട്ടോണം. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മുതൽ 5 മണി വരെ.
1: അത് കൊള്ളാം. ചായയുടെ രുചിയും ചോദ്യങ്ങളുടെ മാധുര്യവും ഇനി ഒരുമിച്ച് പൊളിക്കും.
3: പിന്നല്ല
0: റേഡിയോ കഫേ വിത്ത് യുവർ ഫേവറേറ്റ് ചാർജേഴ്സ്. ഡോണ്ട് മിസ് ഇറ്റ്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവ?
2: എന്താ പാട്ട്? മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
3: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
2: പ്രധാന വാർത്തകൾ. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ് തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അപലപിച്ച് ഇന്ത്യയും ജപ്പാനും. എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെയും ശക്തമായി അടിച്ചമർത്തണമെന്ന് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകൈച്ചിയും സംയുക്തമായി ആഹ്വാനം ചെയ്തു. പഹൽഗാമിലും ഡൽഹിയിലും കഴിഞ്ഞ വർഷം നടന്ന ഭീകരാക്രമണങ്ങളെ ഇരുവരും അപലപിച്ചു. അൽഖയ്ദ, ഐസിസ്, ലഷ്കർ ഇ ത്വയ്ബ തുടങ്ങിയ ഭീകര സംഘടനകൾക്കെതിരെ സംയോജിത നടപടികൾ വേണമെന്നും നേതാക്കൾ വ്യക്തമാക്കി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനം പൂർത്തിയാക്കി ജാപ്പനീസ് പ്രധാനമന്ത്രി അല്പസമയം മുൻപ് മടങ്ങി. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പാരീസിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയായതായും 1000+ ഫ്രഞ്ച് കമ്പനികൾ ഇന്ത്യയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആധാർ, UPI തുടങ്ങിയ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ഇന്ത്യ ആഗോള ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ്. 2030 500 GW ഫോസിൽ ഇതര ഇന്ധനശേഷി കൈവരിക്കുകയാണ് രാജ്യത്തിന്റെ ലക്ഷ്യമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ അനുഭവങ്ങൾ ഉൾക്കൊള്ളുവാനും നിയമസഭാ അംഗങ്ങൾ ശ്രമിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങൾക്കായുള്ള 2 ദിവസത്തെ ഓറിയന്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയ്ക്കുള്ളിൽ അംഗങ്ങൾ നടത്തുന്ന യുക്തിസഹവും വസ്തുതാപരവുമായ ചർച്ചകളിലൂടെയാണ് നേതൃത്വം കൂടുതൽ മികച്ചതാകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
3: अच्छी चर्चा संवाद करेंगे उतना ही आप अच्छा नेतृत्व दे पाएंगे और ये विधानसभा के इस नेतृत्व से ही राज्य का नेतृत्व निकलता है देश का नेतृत्व निकलता है और इसलिए मेरा आपसे निवेदन है हमेशा जीवन में सीखते रहें नए अनुभव लेते रहें अच्छे श्रेष्ठ विचारों को साझा करते रहें.
2: 2047 വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച മൈ ഭാരത് ഇൻഡസ്ട്രി അസോസിയേഷൻ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ മേഖലയും മൈ ഭാരതം തമ്മിലുള്ള സഹകരണം ദേശീയ പുരോഗതി വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അസോച്ചം, ഫിക്കി, CII തുടങ്ങിയ വ്യവസായ സംഘടനകൾ കോൺക്ലേവിൽ പങ്കെടുത്തു. വെനസ്വേലയിൽ അന്തരിച്ച ഇന്ത്യൻ നാവികൻ രാകേഷ് ചൌഹാന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട ഇന്ത്യ. വിഷയത്തിൽ പ്രാദേശിക അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് കാരക്കാസിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്ത് പകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും ഇതോടൊപ്പം അവതരിപ്പിക്കും. 13,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ജയ്പൂർ മെട്രോ 2ാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരത്തോടെ ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യം സംബന്ധിച്ച് മദ്യനയത്തിൽ വ്യക്തത വരുത്തുമെന്ന് മന്ത്രി എം ലിജു. മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നികുതി ഘടന മുൻകൂട്ടി നിശ്ചയിച്ചുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും സർക്കാരിന്റെ വിജ്ഞാപനം വന്നാൽ മാത്രമേ അത് നടപ്പിൽ വരൂവെന്നും അദ്ദേഹം പറഞ്ഞു.
4: ഫിനാൻസ് ബില്ലിലെ ഈ ക്ലോസുകൾ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം. നോട്ടിഫിക്കേഷൻ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്കാരി നയം പാസ്സാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ പോരെ? അബ്കാരി നയത്തിൽ വിൽക്കാനാണ് എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വരും. വിൽക്കണ്ടെന്നാണെങ്കിൽ തീരുമാനം വരും. ഇപ്പം മുൻകൂട്ടായിട്ട് പറയാൻ പറ്റുമോ? അബ്കാരി നയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ള ഇനിഷ്യേഷൻ ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു.
2: പ്ലസ് വൺ മെറിറ്റ് വിഭാഗത്തിനുള്ള പ്രവേശന നടപടികൾ ഇന്ന് അവസാനിക്കും. മൂന്നാമത്തേതും അവസാനത്തേതും ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചവരുടെ പ്രവേശനം വൈകിട്ട് 5 മണിക്ക് പൂർത്തിയാകും. അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുകാശ്മീരിൽ ഇന്ന് തുടക്കമായി. 3880 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രത്തിലേക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 4822 തീർത്ഥാടകരാണുള്ളത്. 57 ദിവസം നീളുന്നതാണ് അമർനാഥ് തീർത്ഥാടനം. അടുത്ത മാസം 28 സമാപിക്കും. യാത്രയ്ക്കായുള്ള രണ്ടാം സംഘം ജമ്മുവിൽ നിന്ന് ഇന്ന് രാവിലെ യാത്ര ആരംഭിച്ചു. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന അമർനാഥ് യാത്രയ്ക്കായി മെഡിക്കൽ ക്യാമ്പുകൾ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അമർനാഥ് തീർത്ഥാടകർക്ക് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ആശംസ നേർന്നു. തൃണമൂൽ കോൺഗ്രസിലെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ വിശദീകരണം തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംഘടനാ തെരഞ്ഞെടുപ്പ്, നേതൃത്വ ചുമതലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജിക്കും ഋതപ്രതാ ബാനർജിക്കും വെവ്വേറെ കത്തയച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഇരുവിഭാഗവും മറുപടി നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയതുല്ലാ അലി ഖമനിയുടെ സംസ്കാര ചടങ്ങുകളിൽ മകനും നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനി പങ്കെടുക്കില്ലെന്ന് റിപ്പോർട്ട്. മുജ്തബ ഖമനിക്ക് നേരെ വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. നാളെ മുതൽ ഈ മാസം 9 വരെ ഇറാനിലും ഇറാഖിലുമായാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരറ്റിയും ബീഹാർ ഗവർണർ സയ്യിദ് അദാഹസ്നെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം മുജ്തബ ഖമനിക്ക് നേരെയുള്ള വധഭീഷണികളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി യുഎസിനോട് ആവശ്യപ്പെട്ടു. ഇറാന് നേരെയുള്ള ഏത് ഭീഷണികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ക്രൊയേഷ്യയെ 1-2 പരാജയപ്പെടുത്തി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ കടന്നു. രാവിലെ നടന്ന മത്സരത്തിൽ അൾജീരിയയെ ഏകപക്ഷീയമായി 2 പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 11:30 ഓസ്ട്രേലിയ ഈജിപ്റ്റ് മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ലോക ചാമ്പ്യൻമാരായ അർജന്റീന നവാഗതരായ കാബോ വെർദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7 മണിക്കാണ്. സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. 9 മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് തിങ്കളാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് ഫെബ്രുവരിയിലാണ് നടക്കുക. രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ എബോള പരിശോധനയ്ക്കായി എയർ സുവിധ 2.0 പോർട്ടൽ ആരംഭിച്ച് വ്യോമയാന മന്ത്രാലയം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സംയുക്തമായാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ട വെനസ്വേലയിലേക്ക് ഇന്ത്യ ഓപ്പറേഷൻ അമിസ്താദ് വഴി മാനുഷിക സഹായം എത്തിക്കുന്നത് വിപുലീകരിച്ച് ഇന്ത്യ. ദുരന്തബാധിത മേഖലയിൽ ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്ത്രാജ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ സംസ്ഥാന പഞ്ചായത്ത്രാജ് മന്ത്രിമാരുടെ ദേശീയ ശില്പശാല സംഘടിപ്പിക്കും. 16 ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ ചർച്ച ചെയ്യുന്നതിനായാണ് ശില്പശാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകര സംഘടനകൾക്കെതിരെ ആഗോളതലത്തിൽ സംയോജിത നടപടികൾ വേണമെന്ന് ആവശ്യമുയർത്തി ഇന്ത്യയും ജപ്പാനും. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം സുസ്ഥിര വളർച്ചയുടെ പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. വെനസ്വേലയിൽ മരിച്ച ഇന്ത്യൻ നാവികന്റെ മൃതദേഹത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ മാറ്റിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട ഇന്ത്യ. സംസ്ഥാനത്ത് മദ്യനയം സംബന്ധിച്ച ചർച്ചകൾ സർക്കാർ തുടങ്ങിയതായി എക്സൈസ് മന്ത്രി എം ലിജു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യത്തിൽ മദ്യനയത്തിലൂടെ വ്യക്തത വരുത്തുമെന്നും മന്ത്രി. അമർനാഥ തീർത്ഥാടനത്തിന് തുടക്കമായി. ആദ്യ സംഘം ഇന്ന് രാവിലെ പുറപ്പെട്ടു. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെൻ
5: 1:00.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: എല്ലാ ദിവസവും ഒരേ രീതിയിലുള്ള ചോറ് കഴിച്ച് മടുത്തോ? അങ്ങനെയാണെങ്കിൽ രുചിയിലും പോഷക ഗുണത്തിലും ഒരുപോലെ മുന്നിൽ നിൽക്കുന്ന ഒരു വെറൈറ്റി റൈസ് വിഭവം പരീക്ഷിച്ചാലോ? റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ടിൽ ഒരു വെറൈറ്റി റൈസ് ആണ് പറയാൻ പോകുന്നത്. പുതിനയിലയുടെയും മല്ലിയിലയുടെയും പുതുമ നിറഞ്ഞ പച്ചമസാലയും ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സോയാ നഗറ്റ്സും ചേർത്ത് തയ്യാറാക്കുന്ന ഹരിയാലി സോയാ റൈസ് നമ്മുടെ ഉച്ചഭക്ഷണത്തിലും ലഞ്ച് ബോക്സിലും അതിഥികൾക്കുമെല്ലാം ഒരുപോലെ അനുയോജ്യമാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ വിഭവം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഈ ഹരിയാലി എന്ന വാക്കിന്റെ അർത്ഥം പച്ചപ്പ് എന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ പുതിനയും മല്ലിയിലയും ചേർന്ന് തയ്യാറാക്കുന്ന പച്ച നിറമുള്ള മസാലയാണ് സംഭവം. ഇതിലേക്ക് പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള സോയാ നഗറ്റ്സും കൂടി ചേർക്കുമ്പോൾ രുചിയും കൂടും പോഷക മൂല്യവും കൂടും. പിന്നെ എണ്ണ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വിഭവം തയ്യാറാക്കാം എന്നതാണ് മറ്റൊരു പ്രത്യേകത. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ചോറിന് വേണ്ടിയിട്ട് ബസ്മതി അരി 2 കപ്പ്, സോയാ നഗറ്റ്സ് 1 കപ്പ്, സവാള 2 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് 3-4 എണ്ണം അത് നമ്മളുടെ ഇഷ്ടത്തിന് എടുക്കാം, തൈര് 3 ടേബിൾ സ്പൂൺ, നാരങ്ങ നീര് 1 ടീസ്പൂൺ, എണ്ണ 2 ടേബിൾ സ്പൂൺ, നെയ്യ് 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിന്റെ ഒരു പേസ്റ്റിന് വേണ്ടിയിട്ട് പുതിനയില 1 കപ്പ്, മല്ലിയില 1 കപ്പ്, ഇഞ്ചി 1 ഇഞ്ച് കഷ്ണം, വെളുത്തുള്ളി 6 അല്ലി, പച്ചമുളക് 2 എണ്ണം, ജീരകം 1 ടീസ്പൂൺ, കറുവപ്പട്ട 1 ചെറിയ കഷ്ണം, ഗ്രാമ്പൂ ഏലക്ക 3-4 എണ്ണം എടുക്കുക, പിന്നെ ബേലീഫ് 1 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഇതിന്റെ പേസ്റ്റിന് വേണ്ടിയിട്ട് വേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ അല്പം ഉപ്പ് ചേർക്കുക. ഇനി സോയാ നഗറ്റ്സ് 10 മുതൽ 15 മിനിറ്റ് വരെ അതിലൊന്ന് മുക്കി വെക്കുക. പിന്നെ നമുക്ക് തണുത്ത വെള്ളത്തിൽ ഒന്ന് 1 തവണ കഴുകി കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിലൂടെ തന്നെ സോയയുടെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്മെല് ഉണ്ടല്ലോ അത് മാറും, മസാല നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇനി ഒരു മിക്സിയുടെ ജാറിൽ പുതിനയിലയും മല്ലിയിലയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തൈര് ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ബസ്മതി അരി കഴുകി 20 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് കുതിർത്ത് വെക്കണം. പിന്നെ ഇതിന്റെ വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാർത്ത് മാറ്റി വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അരി പാകത്തിന് വെന്ത് കിട്ടുകയും ചെയ്യും, ഓവറായിട്ട് വെന്ത് പോവുകയില്ല. ഇനി ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അല്ലെങ്കിൽ കട്ടിയുള്ള പാത്രം എടുത്തിട്ട് എണ്ണയും നെയ്യും കൂടി ചൂടാക്കുക. ഇതിലേക്ക് ജീരകം, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേലീഫ് ഇത്രയും ചേർത്തിട്ട് അതിന്റെ ആ ഒരു സ്മെല്ലെല്ലാത്തിന്റെയും വരുമല്ലോ ആ ടൈം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം സവാള ചേർത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് വഴറ്റുക. പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മുതൽ 7 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറിക്കിട്ടും. പച്ചമണം മാറുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയ മസാല കൂട്ടിലേക്ക് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സോയാ നഗറ്റ്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് 4 മുതൽ 5 മിനിറ്റ് വരെ വഴറ്റുക. പിന്നെ ഇതിലേക്കാണ് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്തിട്ട് സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കണം. സ്പീഡിൽ ഇളക്കി കഴിഞ്ഞാൽ ഇതൊക്കെ പൊട്ടിപ്പോകും ആ ഒരു സോയാ നഗറ്റ്സ്. അപ്പൊ ഒന്ന് സാവധാനം ഇളക്കി കൊടുക്കുക. പിന്നെ 3.5 മുതൽ 4 കപ്പ് വരെ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നാരങ്ങ നീര് ഒഴിച്ചിട്ട് 1 പ്രാവശ്യം ഒന്ന് ഇളക്കുക. കുക്കറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 വിസിൽ വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇനി അതല്ല വേറെ പാത്രത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് ചെറിയ തീയില് വെള്ളം വറ്റി ഈ അരിയൊക്കെ ഒന്ന് പാകമാകുന്നത് വരെ വേവിച്ചെടുക്കാം. പിന്നെ ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് സാവധാനം നമുക്ക് വിളമ്പിയെടുക്കാൻ പറ്റുന്ന ആ ഒരു സ്പെഷ്യൽ റൈസ് റെഡിയാകും. ലാസ്റ്റ് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലും കിട്ടും. പിന്നെ നമ്മളുടെ ഇഷ്ടത്തിന് കാഷ്യൂനട്ട്സോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കുറച്ചും കൂടി ഒന്ന് കളർഫുൾ ആക്കാം. പനീർ ക്യൂബ്സ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രോട്ടീൻ റിച്ച് ആയിരിക്കും. പിന്നെ അതുപോലെ മസാല കൂടുതൽ സ്പൈസി ആക്കാനായിട്ട് പച്ചമുളകിന്റെ അളവ് കൂട്ടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം. വെള്ളരിക്ക സവാള സലാഡ് ഉണ്ടല്ലോ അതും പപ്പടവും അതുപോലെ മാങ്ങാച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് ചൂടോടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റൈസ് ആണിത്, ഹരിയാലി സോയാ റൈസ്. അപ്പൊ നമുക്ക് വീട്ടിലും തയ്യാറാക്കാം. എപ്പോഴും ഒരേ റൈസ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്ന് പ്രത്യേകതയായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: തലയിലെ താരൻ നമ്മൾ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണല്ലേ. ഇതിന് പല വഴികളും തേടുന്നുണ്ട് എങ്കിലും അതിന്റെ ഫലം കിട്ടാറില്ല എന്നതാണ് സത്യം. ഇതിന് പിന്നിലെ പ്രധാന കാരണം എന്താന്ന് എത്ര പേർക്കറിയാം? ഇനി അറിയില്ലെങ്കിൽ സാരമില്ല, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജെ അപർണ. നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരൻ മാറാനായിട്ട് എന്ത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തലയിലുള്ളത് താരനാണോ എന്നാണ്. ഞാൻ എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായില്ലല്ലേ. അതായത്, ചിലപ്പോ നമ്മൾ താരനാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് നമ്മുടെ ഡ്രൈ സ്കാൽപ്പിനെ ആയിരിക്കും. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, നമ്മൾ മുടി ചീവുമ്പോഴും അതുപോലെ തന്നെ തലയൊക്കെ നൈസായിട്ട് ചൊറിയുമ്പോഴും ഒക്കെ പൊടി പൊടി പോലെ വെള്ള കളറിൽ വീഴുന്നുണ്ടെങ്കിൽ അത് താരനല്ല കേട്ടോ, അത് ഡ്രൈ സ്കാൽപ്പാണ്. ഇതിനെയാണ് നമ്മൾ എല്ലാവരും താരൻ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്നത്. താരൻ എന്താണ് എന്ന് ചോദിച്ചാൽ, താരൻ എന്ന് പറയുന്നത് നമ്മുടെ തലയിലെ അല്പം മെഴുക്കോടെ ഒരു ഇളം മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നതാണ് കേട്ടോ. ഈ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവര് ആന്റി ഡാൻഡ്രഫ് ഷാംപു ഒക്കെ യൂസ് ചെയ്താൽ നമ്മുടെ ഡ്രൈ സ്കാൽപ്പ് കൂടാനിടയാകും. അതുപോലെ തന്നെയാണ് താരനുള്ളവര് ക്ലൻസിംഗ് ഓയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ തലയിലുള്ളത് ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ അതിനുള്ളൊരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹോട്ട് ഓയിൽ മസാജാണ് ഡ്രൈ സ്കാൽപ്പിനുള്ള ഏറ്റവും നല്ല പരിഹാരം. അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ തലയിലുള്ളത് ഡാൻഡ്രഫ് ആണെങ്കിൽ അതിനുള്ളൊരു പരിഹാരവും ഞാൻ പറഞ്ഞുതരാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ. തലേ ദിവസം നന്നായിട്ട് കുതിർത്ത് വെച്ച ഉലുവയും തൈരും ചേർത്ത് അരച്ചെടുക്കുക. ഈ ഒരു പേസ്റ്റ് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് വെച്ച ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ തലയിലുണ്ടാകുന്ന ഡാൻഡ്രഫിനെയൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യും. പിന്നെ ഈ ഉലുവ തലയിൽ അരച്ചിടുമ്പോൾ ഒരു വല്ലാത്ത മണമൊക്കെ നമ്മുടെ മുടിക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് തല വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ തലയിലെ താരനെയും ഡ്രൈ സ്കാൽപ്പിനെയും ഒക്കെ തിരിച്ചറിയാനുള്ള വഴികളും അതോടൊപ്പം അതിന്റെ പരിഹാര മാർഗങ്ങളും ഒക്കെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഇന്നത്തെ സമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് എനിക്ക് ടാറ്റ പറയാനുള്ള സമയമായിരിക്കുകയാണ്. ഇത്രയും നേരം സമയത്തിൽ നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ഇൻസ്റ്റിറ്റ്യൂട്ട് സമ്മാനം നേടും. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾ ഫർക്കീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കും. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

മറുനാട്ടുകാരിയാണോ എന്ന് മലയാളികൾ അത്ഭുതത്തോടെ തിരക്കുന്ന ഗായിക. തന്റെ മാതൃഭാഷ അല്ലാഞ്ഞിട്ട് പോലും തികഞ്ഞ ഉച്ചാരണ ശൈലിയോടെ മലയാളം പാട്ടുകൾ പാടുന്ന ഗായിക മറ്റാരുമല്ല നമ്മുടെ ശ്രേയാ ഘോഷാലാണ്. ശ്രേയാ ഘോഷാലിന്റെ പാട്ടുകളൊക്കെ ആയിട്ട് ദാ ഗ്രാമഫോൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഗ്രാമഫോണിൽ കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണ. ഇനി നമ്മൾ ഗ്രാമഫോണിൽ ആദ്യം കേൾക്കാൻ പോകുന്നത് ഹൗ ഓൾഡ് ആർ യു എന്ന മൂവിയിലെ റഫീഖ് അഹമ്മദ് വരികൾ എഴുതി ശ്രേയാ ഘോഷാൽ പാടിയ ഒരു പാട്ടാണ്. ഈ ഒരു പാട്ടിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദറാണ്. കേൾക്കാം ഈ ഒരു പാട്ട്. ആദ്യം കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫേഴ്സ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

മൊയ്തീൻ, കാഞ്ചനമാല എന്നിവരുടെ പ്രണയം പറഞ്ഞ ചിത്രമാണ് ഇന്ന് നിന്റെ മൊയ്തീൻ. ഈ ഒരു ചിത്രത്തിൽ ശ്രേയാ ഘോഷാൽ പാടിയൊരു പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായി കേൾക്കാൻ പോകുന്നത്. എം ജയചന്ദ്രന്റെ മ്യൂസിക്കിൽ ഈ ഒരു പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്. കേൾക്കാം ഈ ഒരു പാട്ട് അടുത്തതായി. കേട്ടോടെ ഇരിക്കും റേഡിയോ മെക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

2009 ലാൽ ജോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മൂവിയാണ് നീലത്താമര. ഈ ഒരു മൂവിയിൽ വി ശ്രീകുമാർ, ശ്രേയ ഘോഷാൽ എന്നിവർ ചേർന്ന് പാടിയ ഒരു പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായി കേൾക്കാൻ പോകുന്നത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. കേൾക്കാം ഈ ഒരു പാട്ട് അടുത്തതായി. കേട്ടോണ്ടേ ഇരിക്കും റേഡിയോ മാക്സ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരും. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കും. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കോടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7822773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

2023 പുറത്തിറങ്ങിയ ഡി ക്യൂ മൂവിയാണ് കിങ് ഓഫ് കൊത്ത. ഈ ഒരു മൂവിയിലെ ശ്രേയാ ഘോഷാൽ പാടിയ ഒരു അടിപൊളി പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോ തന്നെ പാട്ട് ഏതാണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ. കലാപക്കാര എന്ന സോങ് ആണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ജോൺ പോൾ ആണ്. ജേക്സ് ബിജോയുടെ മ്യൂസിക്കിൽ കേൾക്കാം ഈ ഒരു പാട്ട് അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മെക്ഫാസ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ഗ്രാമഫോണിൽ നമ്മൾ ഇനി അടുത്തതായി കേൾക്കാൻ പോകുന്നത് മമ്മൂക്കയുടെ അങ്കിൾ എന്ന മൂവിയിലെ ഒരു പാട്ടാണ് കേട്ടോ. ശ്രേയാ ഘോഷാൽ പാടിയ ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്. മ്യൂസിക് ബൈ ബിജിപാൽ. കേൾക്കാം ഈ ഒരു പാട്ട് അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

മാധവിക്കുട്ടിയുടെ ജീവിതം പറഞ്ഞ സിനിമ, മഞ്ജു വാര്യർ മാധവിക്കുട്ടിയായി നിറഞ്ഞാടിയ സിനിമ ആമി. ആമി എന്ന മൂവിയിൽ ശ്രേയ ഘോഷാൽ പാടിയ നീർമാതളം എന്ന സോങ് ആണ് നമ്മൾ ഇനി അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്. എം ജയചന്ദ്രന്റെ മ്യൂസിക്കിൽ കേൾക്കാം ഈ ഒരു പാട്ട് അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മെക്ഫേഴ്സ് 90.4 നാട്ടുകാർക്ക്.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടു കൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ഘോഷാൽ പാടിയ പാട്ടുകളൊക്കെ ആയിട്ട് ദ ഗ്രാമഫോൺ ആണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാമഫോണിൽ ഇനി നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത് രതി നിർവേദം എന്ന മൂവിക്ക് വേണ്ടി ശ്രേയാ ഘോഷാൽ പാടിയ ഒരു പാട്ടാണ് കേട്ടോ. മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് എം ജയചന്ദ്രനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കേൾക്കാം ഈ ഒരു പാട്ട് അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് 90.4 നാട്ടുകാർക്ക്

ഒരു ചേച്ചിയുടെയും അനിയന്റെയും സ്നേഹം കാണിച്ചു തന്ന പാട്ട്. ദിലീപേട്ടന്റെ ആഗതൻ എന്ന മൂവിയിലെ പാട്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശ്രേയാ ഘോഷാൽ പാടിയ ഈ ഒരു പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രമാണ്. ഔസേപ്പച്ചന്റെ മ്യൂസിക്കിൽ കേൾക്കാം ഈ ഒരു പാട്ട് അടുത്തതായി. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ബിഗ് ബി എന്ന മമ്മൂക്ക ചിത്രത്തിലെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള സോങ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് വിട പറയുകയാണോ എന്ന സോങ് ആയിരിക്കുമല്ലേ. ശ്രേയാ ഘോഷാൽ പാടിയ ഈ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ ഇനി അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ടിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അൽഫോൺസ് ആണ്. ലിറിക്സ് ബൈ സന്തോഷ് വർമ്മ. ഈ ഒരു പാട്ടോട് കൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം ഗ്രാമഫോണിൽ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണ. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രാമഫോൺ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്വാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
0: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: കൊച്ചി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മിഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. ഇന്ന് മിഡി ടോക്കില് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കൗമാരപ്രായക്കാരുടെ മാനസികാരോഗ്യം എന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ബോധി ബാബുവാണ്. ഏറെ സ്നേഹത്തോടെ നമുക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കൗമാരപ്രായക്കാരുടെ മാനസികാരോഗ്യം നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒന്നാണ് എന്ന് പറയാറുണ്ട്, അത് എന്തുകൊണ്ടാണ് ഡോക്ടർ?
1: ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ഇൻ അഡോൾസൻസ് എന്ന് പറയും. അതായത് കൗമാരപ്രായത്തിലെ കുട്ടികളുടെ മാനസിക ആരോഗ്യം. നമ്മൾ പൊതുവെ പറയാറുണ്ട്, നമ്മൾ എത്രത്തോളം ഫിസിക്കൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതായത് നമ്മൾ എത്രത്തോളം നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ കൺസിഡർ ചെയ്യുന്നു, പ്രയോറിറ്റൈസ് ചെയ്യുന്നു, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന്. പക്ഷേ ഈ ഒരു ഏജ് ഗ്രൂപ്പ്, അതായത് ഒരു 10 to 19 വയസ്സ് വരെ ഉള്ള കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിന് നമ്മളൊരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. ആ ഒരു ഏജ് ഗ്രൂപ്പിലെ കുട്ടികളുടെ മെന്റൽ ഹെൽത്തിന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ ഒരു ടൈം ഏജ് ഗ്രൂപ്പിനെ നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പ്രായത്തിലെ കുട്ടികളിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതായത് അവരുടെ കുറേ ഫിസിക്കൽ ചേഞ്ചസ്, ഇമോഷണൽ ചേഞ്ചസ്, അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ചസ് കൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു ടൈമാണ് ഈ ഒരു അഡോൾസൻസ് ഏജ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ഈ ഒരു പ്രായത്തിൽ ചില കുട്ടികളുടെ വോയിസിലൊക്കെ ചേഞ്ചസ്, സൗണ്ടിലൊക്കെ ഒരു വേരിയേഷൻ ഉണ്ടാവും. അതേപോലെ ഫിസിക്കലി അവർ, ചില കുട്ടികളാണെങ്കിൽ ഈ ഒരു പ്രായമാകുമ്പോൾ നല്ല ഹൈറ്റ് വെക്കും, അല്ലെങ്കിൽ ഈ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് മുഖത്ത് താടി കിളിക്കുക, മീശ വളരുക, അതേപോലെ കുറേ ഫിസിക്കലി ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരു പ്രായമാണ്. ഇത് മാത്രമല്ല,

0: അപ്പം കുറെ ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാവും, പിന്നെ സോഷ്യൽ ചേഞ്ചസ്, അവരുടെ ചുറ്റുപാടിലും കുറെ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാം. അതായത് ഈ കോളേജുകളിലേക്ക് കയറുന്നു, പിന്നെ പുതിയ പുതിയ റോളുകൾ ലൈഫില് പ്ലേ ചെയ്യേണ്ടി വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും കുറെ കുറെ ചേഞ്ചസ് കൂടെ കടന്നു പോകുന്നതായത് കൊണ്ട് ഈ ഒരു ടൈം പീരീഡിൽ കുറെ പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യാം ഈ ചേഞ്ചസിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഈ ഒരു പ്രോബ്ലംസിനെ അവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന, അതിനെ അഡാപ്റ്റ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലംസ് അവരുടെ ലൈഫിൽ അവർ മുന്നോട്ടേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകും. അതായത് അവരുടെ അഡൽട്ട് ലൈഫിലേക്കും ഈ പറയുന്ന പ്രോബ്ലംസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ അവർ കടന്നു പോകുന്ന ചേഞ്ചസില് അവർ ചേഞ്ചസിന്റെ സമയങ്ങളിൽ അവരെ എല്ലാത്തിനെയും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ, അതോ ആ സമയത്ത് അവർ പ്രോബ്ലംസിനെ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ അവർ അൺനോട്ടീസ് ചെയ്ത് പോവാണോ അതോ അതിനെ സോൾവ് ചെയ്യാതെ പോവാണോ എന്നൊക്കെ ഉള്ള നമ്മൾ നോക്കുന്നത്. ആ ഒരു ടൈമിൽ അവരത് നോട്ടീസ് ചെയ്യാതെ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ അവർ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലംസ് അത് കുറെ കൂടി എന്താ പറയാ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നീട് അതൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലേക്ക് പോവാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു അഡോൾസൻസ് ഏജ് ഗ്രൂപ്പ്, കൗമാരപ്രായം എന്ന് പറയുന്നത്, മെന്റൽ ഹെൽത്തിന്റെ കേസിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഏജ് ഗ്രൂപ്പായിട്ട് നമ്മൾ പറയാം.
1: ഓക്കെ ഡോക്ടർ, ഇപ്പൊ ഡോക്ടർ ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ആയല്ലോ, അപ്പോൾ ഡോക്ടറുടെ എക്സ്പീരിയൻസ് എന്താണ് ഈ ഒരു സബ്ജക്റ്റിൽ?
0: എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ, അതായത് ഒരു 10 to 19 വരെയുള്ള കുട്ടികൾ ഷെയർ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്നെന്ന് വെച്ചാൽ കോൺഫിഡൻസ് കുറവ്. അതായത് എനിക്കത്ര കഴിവില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ചെയ്യുന്നൊന്നും ശരിയാവില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് കുറവ് പൊതുവെ ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെന്ന് പറയുമ്പോൾ സോഷ്യൽ ആൻസൈറ്റി എന്ന് വെച്ചാൽ പൊതുവായിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻസിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നറിയില്ല, ഒരാളോട് എങ്ങനെ ഇടപെടണം എന്നറിയില്ല. ഈ ഒരു പ്രായത്തിലെ കുട്ടികളുടെ പേരൻസ് പറയുന്ന ഒരു കാര്യമാണ്, ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ജനറലായിട്ട് നമ്മൾ കാണാറും ഉണ്ടാവും, നമ്മുടെ ചുറ്റുപാടിലും ഉണ്ട് ഇങ്ങനത്തെ കുട്ടികൾ. അതായത് പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ മുറിക്കകത്തുനിന്ന് ഇറങ്ങി വരില്ല, ആൾക്കാരോട് മിണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ചില അമ്മമാർ പറയും ഒരു ഒരു ഫാമിലി ഫംഗ്ഷന് പോലും വിളിച്ചാൽ വരില്ല, ഒരു കല്യാണത്തിന് പോലും അവൻ വരില്ല കൂടെ, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പേരൻസ് കംപ്ലൈന്റ് പറയാൻ നമ്മൾ കേൾക്കാറുണ്ട്. അതേപോലെ തന്നെ പിന്നുള്ളതാണ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ആൻസൈറ്റി. ചില കുട്ടികൾ പറയും, അതായത് ഒരുപാട് പ്രിപ്പയർഡ് ആയിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എക്സാം ഹോളിൽ കയറിയപ്പോൾ ബ്ലാങ്ക് ആയിപ്പോയി, ഭയങ്കരമായിട്ടും പാനിക്കായി. എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആൻസൈറ്റി ഉള്ള കുട്ടികൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വരാറുണ്ട്. എക്സാം ആവുമ്പം ഭയങ്കര ഡിഫിക്കൽട്ടി അല്ല എങ്കിൽ കുഴപ്പമില്ല, നല്ല രീതിയിൽ ഹാൻഡിൽ, നല്ല കഴിവുള്ള കുട്ടികളാണ്, പക്ഷെ നന്നായിട്ട് മാർക്കും കിട്ടാൻ പറ്റുന്ന ഒരു കുട്ടികളാണ്, പക്ഷെ എക്സാം ആവുമ്പോൾ അവർക്ക് അവരിട്ട ആ ഒരു എഫേർട്ടിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടണില്ല. അതൊക്കെ അവരുടെ ആൻസൈറ്റിയുടെ ഭാഗമായിട്ടാണ്. പിന്നെയുള്ള കുറച്ച് കംപ്ലയിൻസ് ആണ് ബോഡി ഇമേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. അതായത് അവരുടെ ലുക്സ് അത്ര വണ്ണം വെക്കുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കളിയാക്കല്, അങ്ങനെയൊക്കെ ഉള്ള ബോഡി ഇമേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. പിന്നെ പറയുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ അവരുടെ അഭിപ്രായങ്ങളെ തുറന്നു പറയാൻ പറ്റണില്ല, അസേർട്ടീവ് ആവാൻ പറ്റില്ല, മറ്റാൾക്കാരുടെ ഒപ്പം അവർക്ക് അസേർട്ടീവ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റില്ല, നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കുറെ കംപ്ലയിൻസ് ഒക്കെയാണ് നമ്മുടെ അവിടെ ഹോസ്പിറ്റലിലെ ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ മിക്കപ്പോഴും ഷെയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ.
1: പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഈ ഒരു പ്രായക്കാരെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം അതെന്താണ് ഡോക്ടർ?
0: അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് മൊബൈൽ അഡിക്ഷനും പിന്നെ വേറെ ഒന്ന് ലഹരി ഉപയോഗം. നമുക്കറിയാം ന്യൂസിലൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നതും കേൾക്കുന്നുമുണ്ട് സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ലഹരി ഉപയോഗം. ഈ രണ്ട് കാര്യങ്ങളും, മൊബൈൽ അഡിക്ഷനും ലഹരി ഉപയോഗവും, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ മൊബൈൽ അഡിക്ഷന്റെ കാര്യം പറഞ്ഞാൽ ഇത് രണ്ട് പാറ്റേൺ ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്.

0: അതായത് അതായത് ഒന്നെന്ന് വെച്ചാൽ ഈ ഗെയിം അഡിക്റ്റ് ആയിട്ട് പോകുന്ന കുട്ടികൾ, അതായത് ഒരുപാട് മണിക്കൂർ ഗെയിമിൽ മാത്രം, അതായത് ആ ഗെയിം കളി എന്ന് പറയുന്നത് അവരുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ, അത് അവരുടെ ദിനചര്യ കാര്യങ്ങളെ അത് ബാധിച്ചു തുടങ്ങുന്നു. അതായത് സ്കൂളിൽ പോകുന്നില്ല, ട്യൂഷനിൽ പോകുന്നില്ല, ഫുൾ ടൈം ഗെയിമിൽ തന്നെ ആ മുറിക്കകത്ത് തന്നെ, രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല, ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ല, അങ്ങനെ ഗെയിം അഡിക്റ്റ് ആയി പോകുന്ന കുറെ കുട്ടികളുണ്ട്. അതൊക്കെ നമ്മൾ തെറപ്പിയിലൂടെ കൗൺസിലിംഗിലൂടെ നമുക്കത് പയ്യെ പയ്യെ കുറച്ച് മാറ്റി മാറ്റി അവരെ പഴയ ആ ഒരു ഉഷാറാക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പം ആ ഒരു അങ്ങനെ അഡിക്റ്റ് ആയി പോകുന്ന കുട്ടികളുണ്ട്. ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു സൈക്യാട്രിക് കണ്ടീഷൻ തന്നെയാണ് അവര്. കാരണം എന്താന്ന് വെച്ചാല് പല പേരൻസും പറയാറുണ്ട്, ഈ ഫോൺ തിരിച്ചു മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഗെയിം കളിക്കാതിരുത്തുമ്പോ ഈ കുട്ടികൾ വളരെ വയലന്റ് ആവുന്ന പോലെ ഉണ്ടാവും. അതായത് ഭയങ്കര ദേഷ്യം കാണിക്കുക, ഉപദ്രവിക്കുക, ഒച്ച വെക്കുക, ദേഷ്യം ഭയങ്കര ഒരു വയലന്റിലേക്ക് മോഡിലേക്ക് പോകുന്നതും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം അതൊരു ഗെയിമിംഗ് ഡിസോർഡർ പോലെയാണ്. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ വേറൊരു പാറ്റേൺ ആൾക്കാര്, ഈ മൊബൈലിനോട് അഡിക്റ്റ് ആവുന്ന ആൾക്കാർ എങ്ങനെയാന്ന് വെച്ചാല്, എൻ്റെ അടുത്ത് കുറെ കുട്ടികൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഇപ്പൊ എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ കുട്ടികളൊന്നും മാത്രല്ല, ഈവൻ അഡൽസ് പോലും, മുതിർന്നവർ പോലും ഇങ്ങനെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് ടെൻഷൻ വരുന്ന സമയങ്ങളിൽ, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമിൽ ഒരുപാട് ഇവർ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാറുണ്ട്. നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് ഓഫ്കോഴ്സ് അവർക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാക്കും. അങ്ങനെ ടെൻഷൻ ഉണ്ടാകുമ്പം പയ്യെ മൊബൈലിലേക്ക്, അതായത് റീൽസ് കാണുക, കുറച്ചുനേരം ഇൻസ്റ്റയില് കുറച്ചുനേരം കയറി നോക്കുമ്പോഴൊക്കെ അത്രയും നേരത്തേക്ക് ഈ പറയുന്ന ടെൻഷനിൽ നിന്ന് അവരൊന്ന് ഡിസ്ട്രാക്ട് ആവുകയാണ്. അപ്പം അങ്ങനെ ടെൻഷനിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ, അവരുടെ ടെൻഷനെ ഹാൻഡിൽ ചെയ്യാൻ അവരെന്നെ കണ്ടുപിടിക്കുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം ആണ് ഈ മൊബൈൽ അഡിക്ഷൻ. അങ്ങനത്തെ കുറച്ച് കാറ്റഗറി ഓഫ് ആൾക്കാരും ഉണ്ട്. അതായത് ഈ ടെൻഷൻ വരുമ്പം ആ ടെൻഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫോൺ യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ, ഈ മൊബൈൽ അഡിക്ഷനും ഈ ലഹരി ഉപയോഗവും, ലഹരി ഉപയോഗത്തിന്റെ റീസൺസും പലതും ആവാം. ഈ പറയുന്ന പോലെ ചിലപ്പോൾ കൂട്ടുകാരെ ഫോഴ്സ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇതെന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ ചില കുട്ടികൾക്ക് അവിടെയും നോ പറയാൻ വേണ്ട എന്ന് പറയാൻ, അല്ലെങ്കിൽ ഒന്ന് അസേർട്ടീവ് ആവാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പം ഈ പറയുന്ന കുറെ കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ പറയുന്ന ഈ ഇത്രയും പ്രോബ്ലംസിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നത് മെയിൻ ആയിട്ടും ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ കുട്ടികളാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിനെ നമ്മൾ പേരൻസിനോടും പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരെ ഈ ഒരു പ്രായത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രായമാണിത്.
1: ഓക്കെ ഡോക്ടർ, ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നവർക്ക് നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എങ്ങനെയാണ് ഡോക്ടർ?
0: നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു പ്രായത്തിലെ കുട്ടികളുടെ ഓരോ പ്രോബ്ലംസും, അതായത് ഈ സോഷ്യൽ ആൻസൈറ്റി, എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷൻ, ബോഡി ഇമേജ് ഇഷ്യൂസ്, പിന്നെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, മൊബൈൽ അഡിക്ഷൻ, ലഹരി ഉപയോഗം, ഇതെല്ലാം നമുക്ക് മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതായത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള സൈക്കോതെറപ്പി സെഷൻസും ട്രീറ്റ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി അവരെ ഈ പറയുന്ന ഓരോ പ്രോബ്ലംസിനെയും ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. സൈക്കോതെറപ്പി എന്ന് പറയുമ്പം പലതരം തെറപ്പീസ് ഉണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറപ്പി, ബിഹേവിയർ തെറപ്പി, അങ്ങനെ കുറേ തെറപ്പീസ് ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പം ആ കുട്ടി പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള തെറപ്പിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. തെറപ്പി എന്ന്, സൈക്കോതെറപ്പി എന്ന് പറയുന്നത് കൗൺസിലിംഗും തമ്മിൽ വ്യത്യാസമുണ്ട്. കൗൺസിലിംഗ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചൊരു ഡീപ്പായിട്ട് വർക്ക് ചെയ്യുന്നതാണ് സൈക്കോതെറപ്പിയിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പം ഈ പറയുന്ന ഓരോ പ്രോബ്ലംസ്, ഇപ്പം കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്ന, ഇപ്പം കുട്ടികൾ ഷെയർ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, എന്ത് ചെയ്യുന്നതിന്റെ സമയത്തും ഒരുപാട് നെഗറ്റീവായിട്ട് ചിന്തകളും വരും, എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള തോന്നലുകൾ, ഓവർ തിങ്കിങ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ തോട്ടാണ്, ചിന്തയാണ് കൂടുതലും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ചിന്തകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ എങ്ങനെ റിയലിസ്റ്റിക് ആക്കി മാറ്റാം, അല്ലാതെ ചില ആൾക്കാർ പറയും നെഗറ്റീവ് ചിന്തേനെ നമ്മളിങ്ങനെ പോസിറ്റീവ് ആക്കണം എന്ന്. പോസിറ്റീവ് ആക്കുമെന്ന് പറഞ്ഞാലും ഇപ്പൊ ഞാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള അടുത്ത് ഞാൻ നന്നായി പറ്റുമെന്ന് പറഞ്ഞിട്ട് നാളെ അത് പറ്റിയില്ല എങ്കിൽ ഞാൻ പിന്നെ ഡൗൺ ആയിപ്പോ. അപ്പൊ നമുക്കവിടെ പോസിറ്റീവ് ആക്കുമല്ല, എങ്ങനെ റിയലിസ്റ്റിക് ആക്കി എന്തിനേയും ആക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ഞാൻ എങ്ങനെ ചിന്തിക്കണം എന്നുള്ള രീതിയിലുള്ള കുറെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ സൈക്കോ തെറപ്പി എന്ന് പറയുമ്പോൾ ബേസിക്കലി അവരുടെ പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്ത് ഡീപ്പായിട്ട് അവരുടെ പ്രോബ്ലംസിനെ നമ്മൾ പഠിച്ചിട്ട് ആ പ്രോബ്ലംസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ടെക്നിക്കുകളും സ്കിൽസും ട്രെയിൻ ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് അത് ഓരോ സെഷൻസിലും നമ്മൾ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് ഇന്നിപ്പോ പറഞ്ഞു ഈ ഒരു സെഷനിൽ ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ അടുത്ത സെഷൻ അടുത്ത ആഴ്ച ആയിരിക്കും. അപ്പൊ അടുത്ത ആഴ്ച വരുമ്പോഴത്തേനും ഇത് അവരെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. അപ്പൊ അത്യാവശ്യം വരുമ്പം ഈ പ്രാക്ടീസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായി, എവിടെയൊക്കെയാണ് അവർ കൂടുതൽ പ്രോബ്ലം സോൾവ് ആയ പോലെ തോന്നിയത്, എവിടെയൊക്കെ അവർക്ക് അത് ഹെൽപ്പ് ആയില്ല, അപ്പൊ അത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത ടെക്നിക്ക് ഒക്കെ അങ്ങനെയാണ് ഈ സൈക്കോ തെറപ്പി വർക്ക് ചെയ്യുക. അപ്പൊ പൊതുവെ നമ്മുടെ അടുത്ത് വരുന്ന പേരൻസ് ചോദിക്കുന്ന കുറച്ച് ഡൗട്ടുകളുണ്ട്. അതായത് ഇത് എങ്ങനെയാ മരുന്ന് കൊടുക്കുമോ, എന്താണ് ചെയ്യുക എന്നുള്ള പോലെ ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പം സൈക്കോ തെറപ്പിയിൽ നമ്മൾ മരുന്ന് കൊടുക്കുകയല്ല, മുമ്പേ ഞാൻ ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ ഈ പറയുന്ന കുട്ടികളുടെ പ്രോബ്ലത്തിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ആ പ്രോബ്ലത്തിനെ നമ്മൾ നന്നായി പഠിച്ചിട്ട് ആ ഓരോ പ്രോബ്ലത്തിനെയും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എവിടെയാണ് അവിടെ ഇഷ്യൂസ് ഉണ്ടാവുന്നത്, എന്തിലാണ് ചിന്തകളിലാണോ പ്രശ്നം ഉണ്ടാകുന്നത്, ആ സമയങ്ങളിൽ അവരെടുക്കുന്ന ബിഹേവിയറിലാണോ ഇഷ്യൂ ഉണ്ടാവുന്നത്, അതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുവാണ്. അപ്പൊ അങ്ങനെയാണ് സൈക്കോ തെറപ്പി വർക്ക് ചെയ്യുക. പിന്നെ വേറൊരു ഡൗട്ട് എന്ന് പറയുന്നത് പേരൻസ് ചോദിക്കുക, ഇത് ഒന്ന് രണ്ട് സെഷൻ കൊണ്ട് നമുക്കിത് റെഡി ആക്കിയെടുത്ത് ഒന്ന് രണ്ട് വിസിറ്റോടെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ള പോലെ. അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. യൂഷ്വലി സൈക്കോ തെറപ്പി എന്ന് പറയുന്നത് കുറച്ചൊരു സ്ലോ പ്രോസസ്സാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഈ പറയുന്ന ഇവരെ ഡിസ്കസ് ചെയ്യുന്ന ഈ കൺസേൺസ് എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ കൊണ്ടുണ്ടായ കാര്യങ്ങളല്ല, ഇത് അവരുടെ ചൈൽഡ്ഹുഡ് മുതലേ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് അവർ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിന് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ട്രെയിനിങ്ങും കൊടുക്കേണ്ടി വരും. അപ്പം ഒരു മിനിമം 8 സെഷൻ, അല്ലെങ്കിൽ ഇപ്പം ചില കുട്ടികൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് പോകാറുണ്ട്, ചില കുട്ടികൾ കുറച്ചുകൂടി ടൈം എടുക്കാറുണ്ട്. അപ്പം അതനുസരിച്ച് നമ്മൾ കൂട്ടവും കുറയ്ക്കും, സെഷൻസിൻ്റെ നമ്പർ കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാറുമുണ്ട്. അപ്പം മുമ്പേ പറഞ്ഞത് നമ്മൾ കൂടുതലും സംസാരവും ട്രെയിനിങ്ങുമാണ്, ടെക്നിക്സുകൾ പഠിപ്പിച്ചു കൊടുക്കുക, സ്കിൽസ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്ത് അത് അവരുടെ ഹാബിറ്റ് ആക്കി മാറ്റുക ചെയ്യുക. അപ്പം അത് കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പം ഇതിൻ്റെ അകത്ത് മെഡിസിൻസ് ഒന്നും ഉണ്ടാവില്ല. ഈ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സും സ്കിൽസും ഒക്കെയാണ് കൂടുതലും ചെയ്യുക. അപ്പം സൈക്കോ തെറപ്പി എന്ന് പറയുന്നത് പലതരം ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടെ കുട്ടിയുടെ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കൺസേൺസ് കേട്ടിട്ട് അതനുസരിച്ചാണ് സൈക്കോ തെറപ്പി ചെയ്യുക. അപ്പം ഈ ഒരു ക്ലാസ്, അതായത് നമുക്കറിയാം നമ്മുടെ ചുറ്റും നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളാണെങ്കിലും നമ്മുടെ നമുക്കറിയാവുന്ന കുട്ടികളാണെങ്കിലും ആരെങ്കിലും ഇതേപോലെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ ഈ പറയുന്ന പോലെ സൈക്കോ തെറപ്പി അല്ലെങ്കിൽ തെറപ്പി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവർക്കത് നല്ല രീതിയിൽ അവരെ ബെനിഫിറ്റ് ചെയ്യും. എത്രയും വേഗം നമ്മൾ അങ്ങനെ നമ്മളിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, എനിക്കൊരു ടെൻഷനുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ എത്രയും നേരത്തെ വരുന്നു, അത്രയും ഈസി ആയിട്ട് നമുക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാനും പറ്റും. അല്ല നമ്മളത് ഒരുപാട് ഹോൾഡ് ചെയ്തു ഉള്ളിൽ ഒതുക്കി ഒതുക്കി നാളെ അതൊരു ഒരു ട്രോമ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഹീൽ ചെയ്യാനും അതനുസരിച്ച് ടൈം എടുക്കും. അപ്പം ഈ ഒരു ക്ലാസ് എല്ലാവർക്കും അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ഡിസ്കഷൻ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം താങ്ക് യു.
1: ഓക്കെ ഡോക്ടർ, കൗമാരപ്രായക്കാരിലെ മാനസികാരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് ഇത്രയും മനോഹരമായിട്ട് നമ്മളോട് സംസാരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഡോക്ടറോട് നന്ദി പറയുകയാണ്. അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിൽ ശ്രോതാക്കൾ ഇന്ന് കേട്ടത് കൗമാരപ്രായക്കാരിലെ മാനസികാരോഗ്യം എന്നതിനെക്കുറിച്ചാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് ഇവിടെ സംസാരിക്കാനായിട്ട് എത്തിയത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ബോധി ബാബുവാണ്. ഒരിക്കൽ കൂടി ഡോക്ടറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് മെഡിടോക്കിൽ നിന്നും വിട പറയുന്നു ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
3: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 7872773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

ബാർബിക്യൂ സമ്മാനം നേടും. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഡോക്ടർ റെജിനോൾഡ് ഫർക്കീസ് അവതരിപ്പിക്കുന്ന ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അയക്കൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് പുളിമോട്ടൽ സിൽക്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ സമ്മാനം. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും. ഉത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9495730333 9495730333. ഒരു ചോദ്യം ഒരു ഉത്തരം, അടുത്ത വിജയി നിങ്ങളായിരിക്കും.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നേതൃവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089 78277773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 4 o'clock. മുടി കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
1: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: സീറോ ഡെലിവറി.
4: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
4: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012-58-6661.
4: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: റേഡിയോ കഫേ. This is റേഡിയോ കഫേ.
1: ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ചായ കുടിച്ചായിരുന്നോ? ചായ കുടിക്കാനുള്ള സമയം ഇതായിട്ടുണ്ട്. 4 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ മലയാളികളുടെ ടീ ടൈം ആണല്ലോ ഈ 4 മണി എന്ന് പറയുന്നത്. പണ്ട് മുതലേ നമ്മൾ 4 മണി ആകാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. എന്തിനാ, നല്ല ചൂട് ചായയും നല്ല പലഹാരവും കഴിക്കാനായിട്ട്. ഇപ്പം ആ ചൂട് ചായയും നല്ല ചൂട് വടയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റാണ്. വെളിയിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല മഴയാണ്, പലയിടത്തും മഴ അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ട്. ചിലയിടത്ത് ഇങ്ങനെ കാർമേഘ ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. അപ്പം എന്തായാലും ഈ തണുപ്പുള്ള ഈ ഒരു എന്താ പറയുക വൈകുന്നേരം അടിപൊളിയാക്കാനായിട്ട് നല്ല ചൂട് കട്ടൻ ചായ അല്ലെങ്കിൽ കാപ്പി കൂടെ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല അല്ലേ. അപ്പം എന്തായാലും ചായ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പറയാനായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് റേഡിയോ കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. അപ്പം ഇനി അങ്ങോട്ടുള്ള 1 മണിക്കൂർ സമയം നമ്മുടെ സമയമാണ്. ഇനി അങ്ങോട്ട് നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, സംസാരിക്കാനുണ്ട്, മത്സരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റേഡിയോ കഫേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്താണ് റേഡിയോ കഫേ എന്നറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ഔട്ട്ലൈൻ ഞാൻ അങ്ങോട്ട് തന്നേക്കാം. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും റേഡിയോ കഫേ എന്ന് പറയുന്നത് 3 സെഗ്മെൻറ്റാണ് കേട്ടോ വരുന്നത്. ഫസ്റ്റ് സെഗ്മെൻറ്റ് വരുന്നത് സിനിമാ സ്കോപ്പാണ്. സിനിമയുമായി ബന്ധപ്പെട്ട കുട്ടി കുട്ടി ചോദ്യങ്ങളാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതാ ഇങ്ങനെ കാത്തു കാത്തിരിക്കുന്നത്. അതിൽ നമ്മൾ വിജയിച്ച് 2 സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് കാര്യമുള്ള കളികളാണ്. അവിടെ ജി കെ ക്വസ്റ്റ്യൻസ് വരാം, ചിലപ്പോൾ തമാശ നിറഞ്ഞ ചളി ക്വസ്റ്റ്യൻസും വരാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത്, ഹൈ ഡാൻസ് ഇക്കാണ്. അതും കടന്ന് 3-ാമത്തെ റൗണ്ടിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ എനിക്ക് വലിയ റോളൊന്നും ഇല്ല. നമ്മുടെ കൂടെയുള്ള നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ കഴിവുകൾ പുറത്തെടുക്കുന്ന ഒരു ടൈമാണ് ഈ ടാലൻറ്റ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്, പാട്ടുപാടാൻ കഴിവുള്ളവർ, മിമിക്രി ചെയ്യാൻ കഴിവുള്ളവർ, അങ്ങനെ അങ്ങനെ അങ്ങനെ ഒരുപാട് കഴിവുള്ളവരുണ്ട്. പക്ഷേ ഒരു വേദി കിട്ടാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നവരാണ്. അവർക്കുള്ളൊരു അവസരമാണ് ഇതാ ഈ ടാലൻറ്റ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു 3 സെഗ്മെൻറ്റും ഒക്കെ ആയിട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കുറേ പേര് ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. ഹായ് അപർണ, ഇവിടെ നല്ല മഴയാണ്. ഈ മഴ പെയ്യുന്നതിനൊപ്പം ഞാനും റേഡിയോ കഫേയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ചൂട് കാപ്പിയും കുടിച്ച് ആദ്യം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാപ്പിക്കൊപ്പം കഴിക്കാൻ ഇന്ന് ഒന്നും ഇല്ലാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ ഞാൻ കുറച്ച് മുട്ടയൊക്കെ തരാം. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് മുട്ടബജിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. എന്തായാലും ഞാൻ കണ്ടായിരുന്നു ഹായ് ദീപ എന്ന് പറഞ്ഞിട്ട് ആദ്യം മെസ്സേജ് അയച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതങ്ങ് എഡിറ്റ് ചെയ്ത് ചമ്മാ മടിയായിട്ടാന്ന് തോന്നുന്നു, അതങ്ങ് എഡിറ്റ് ചെയ്ത് അപർണയാക്കി. ഞാൻ എന്തായാലും കണ്ടുപിടിച്ചിരിക്കുന്നു. ജയങ്കരേട്ടനാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജയങ്കരേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ദാ നമ്മുടെ ഷീജ ചീച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ്, നല്ല മഴയാണ്, കുട്ടികൾക്ക് സ്കൂളില്ല എന്നൊക്കെ നമ്മുടെ ഷീജ ചീച്ചി ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമുക്കിന്ന് മത്സരത്തിൽ അടിപൊളിയാക്കാം. ലീന ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് മോളെ എന്ന് പറഞ്ഞിട്ട് ഗുഡ് ഈവനിങ് ചേച്ചി. അതുപോലെ തന്നെ അതാ നമ്മുടെ സാനി ചേച്ചിയും അതുപോലെ തന്നെ റസീലയും കൂടി ചേരുന്നു, റസീലത്താത്തയും കൂടി ചേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം രണ്ടുപേരെയും ഞാനിവിടെ വെൽക്കം ചെയ്യുകയാണ്. അടുത്തൊരു മെസ്സേജ് ആബിദ, ആബിദ എന്നല്ല പേര്, യെസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും വന്ന സ്ഥിതിക്ക് കുറച്ച് പേരെ കാണാനുണ്ട് കേട്ടോ. നമ്മുടെ സ്ഥിരം ആൾക്കാരെ കുറച്ച് പേരെ മിസ്സിംഗ് ആണ്. അത് മിസ്സിംഗ് ആയത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ സമയം അതായത് നേരെ 4 മണിയാകുമ്പോൾ കയറി വന്നാൽ ഒരു രസമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. അതായത് ഈ പാട്ടൊക്കെ കേട്ട് എൻട്രി മ്യൂസിക്കിൻ്റെ എന്താ പറയുക, എൻട്രി മ്യൂസിക്കിൻ്റെ ആ ഒരു സപ്പോർട്ടോടെ കയറി വരാനായിട്ട് ഇഷ്ടമുള്ളവർ, അങ്ങനെ പാട്ട് കേൾക്കാനായിട്ട് കുറേ പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ദാ ഐ എം റെഡി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവൻ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മിനി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വന്നവരെയൊക്കെ ഞാൻ അങ്ങോട്ട് വെൽക്കം ചെയ്യുകയാണ്. കുറച്ച് പേര് വരാനുണ്ട്. അവർക്കൊരു ടൈം എന്ന നിലയിൽ ഒരു ചെറിയ പാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ ഒരു പാട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മത്സരങ്ങളിലേക്കൊക്കെ പോകണം. നമ്മുടെ രാജപ്പൻ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പാട്ടിലേക്ക് പോവുകയാണ്. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ റേഡിയോ കഫേ. This is Radio Cafe.
1: അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ ദാ തിരികെ തിരികെയാണ് കേട്ടോ. ഇനി നമ്മൾ അങ്ങോട്ട് മത്സരങ്ങളിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ്. ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് സെഗ്മെന്റ് സിനിമാ സ്കോപ്പ് ആണ്. അതിനു മുമ്പ് ദാ ഇവിടെ കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ ലേഖി ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടുപിടിച്ച് കളഞ്ഞില്ലേ എന്ന് ചോദിച്ചതാ നമ്മുടെ ജയങ്കരായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ പേര് എത്തിയിട്ടുണ്ട്. എത്തിയവരെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് കടക്കുകയാണ്. അപ്പോൾ സിനിമാ സ്കോപ്പിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോണേന് മുമ്പ് ഒരു കുട്ടിച്ചടങ്ങുണ്ട്, വേറൊന്നുമില്ല. ആ ടൈറ്റിൽ അങ്ങോട്ട് വരണം. ഞാൻ വെറുതെ ഇങ്ങനെ സിനിമാ സ്കോപ്പ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പൊ ദാ വരുന്നു ടൈറ്റിൽ.
0: സിനിമാ സ്കോപ്പ്.

യാ, അങ്ങനെ സിനിമാ സ്കോപ്പ് എന്ന ടൈറ്റിലൊക്കെ കയറിയ സ്ഥിതിക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം ഞാൻ ഒരു ക്ലൂ ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ചോദ്യത്തിലേക്ക് കടക്കുന്നത്. ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം ആസിഫ് അലി എന്ന നടനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ഒന്നും പറഞ്ഞ് എല്ലാത്തിൻ്റെ ഉത്തരം ആസിഫ് അലി ആയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആസിഫ് അലിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഫസ്റ്റ് സെഗ്മെന്റിൽ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ അങ്ങോട്ട് കടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം, എൻ്റെ കയ്യിൽ ഒരു മൂവി ഉണ്ട്, ഏതാണ് ആ മൂവി എന്ന് കണ്ടുപിടിക്കുക. ഇതിൽ ഈ മൂവിയായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ നമ്മുടെ ആസിഫ് അലിക്ക് ഉണ്ടാകും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ക്ലൂ ഞാൻ അങ്ങോട്ട് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ക്ലൂ അങ്ങോട്ട് തന്നിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു മൂവിയിലേക്ക് പോവുകയാണ്. ഈ മൂവിയിൽ ഒരു പ്രധാന വേഷം അവതരിപ്പിച്ചിരിക്കുന്നത് ആസിഫ് അലിയാണ് കേട്ടോ. ആസിഫ് അലി പ്രധാന വേഷത്തിൽ എത്തിയ ചിത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ചിത്രത്തിലെ ഒരു മറ്റൊരു പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് കാളിദാസൻ എന്നതാണ്. കാളിദാസൻ എന്നൊരു ക്യാരക്ടറുള്ള മലയാള സിനിമ ഏതാണ് എന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? 2011 ഈ മൂവി റിലീസ് ആകുന്നത്. ആസിഫ് അലി പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ്. ഈ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് കാളിദാസൻ എന്നതാണ്. 2011 ഈ മൂവി റിലീസാകുന്നത്. ഏതാണ് ആ മൂവി എന്നാണ് എനിക്കറിയേണ്ടത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ആ ഒരു ക്ലൂ പറഞ്ഞപ്പോൾ ഇങ്ങനെ മൈൻഡിൽ ഒരു ബൾബ് കത്തിയില്ലേ എന്നെനിക്കറിയാം. അപ്പോൾ വേറെ ഒന്നും വിചാരിക്കേണ്ട, ഉത്തരം കിട്ടിയാൽ വേഗം ഫോൺ എടുക്കുക. 9495730333 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരം വേഗം അയച്ചോളൂ കേട്ടോ. 2011 പുറത്തിറങ്ങിയ മൂവിയാണ്. അതുപോലെ തന്നെ ഈ മൂവിയിൽ പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത് ആസിഫ് അലിയാണ്. ആസിഫ് അലി പ്രധാന വേഷത്തിൽ എത്തിയ മൂവിയാണ്. 2011 റിലീസായിട്ടുള്ളത്. മറ്റൊരു ക്ലൂവിലേക്ക് പോവുകയാണെങ്കിൽ ഈ ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് കാളിദാസൻ എന്നാണ് കേട്ടോ. ഇവിടെ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് നമ്മുടെ ബിന്ദു ചേച്ചി, ആകാശ് മോൻ, ഇവർ രണ്ടുപേരും ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. ലീന ചേച്ചി തൊട്ട് പുറകെയുണ്ട്. ലേഖ ചേച്ചി ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയല്ലോ, സാരിയില്ല, ഒന്നുകൂടി നോക്കിക്കോ. ഒരു ആവശ്യത്തിന് ഒരു മുട്ട അങ്ങോട്ട് തരുവാണ് കേട്ടോ. ജീവൻ ചേട്ടൻ ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സൽമിത ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഗീത ചേച്ചി ചുമത്ര ശരി ഉത്തരമാണ്. ഫെബിൻ ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ശരി ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലൂ കണക്ട് ചെയ്തിട്ട് മൂവി ഏതാണ് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. 2011 പുറത്തിറങ്ങിയ മൂവിയാണ്. ആസിഫ് അലി ഈ ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് കാളിദാസൻ എന്നതാണ്. ഏതാണ് ചിത്രം എന്ന് മാത്രമാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വേഗം ശരി ഉത്തരം അയക്കാവുന്നതാണ് കേട്ടോ. ശരി ഉത്തരം അയക്കേണ്ട നമ്പർ അറിയില്ല എന്നതാണ് നിങ്ങളുടെ പ്രശ്നം. ഇതാ നോട്ട് ചെയ്തോ, ഞാൻ പറയാൻ പോവുകയാണ് കേട്ടോ. 9495730333 9495730333. ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇതിലേക്കാണ് ശരി ഉത്തരം അയക്കേണ്ടത്. നമ്മുടെ ലേഖ ചേച്ചി അങ്ങോട്ട് ചിരിക്കുകയാണ് കേട്ടോ. ചിരിക്കാതെ അടുത്ത ഉത്തരം വരട്ടെ. യെസ്, മിനി ചേച്ചി ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ശരി ഉത്തരങ്ങൾ പോന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് സമയം നൽകാനില്ല. ജയങ്കരേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. രാജപ്പൻ ചേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. യെസ്, ലിസി ചേച്ചി ശരി ഉത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്.

യെസ്. ലേഖ ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്, ഷിജു ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഹായ് അപ്പു മോൻ, ഹായ് ചേച്ചി. അപ്പൊ എന്തായാലും ശരിയുത്തരത്തിലേക്ക് പോവാണ്. സോൾട്ട് ആൻഡ് പെപ്പർ എന്നതാണ് കേട്ടോ ശരിയുത്തരം. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉരട്ടി പുളി കൈയടി ഞാൻ തരുന്നുണ്ട്. അവസാനത്തേക്ക് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2019 പുറത്തിറങ്ങിയ മൂവിയാണ് കേട്ടോ. 2019 പുറത്തിറങ്ങിയിട്ടുള്ള മൂവിയാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസിഫ് അലി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതിലും ആസിഫ് അലിയാണ് നായക കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് കേട്ടോ. നായക കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് ആസിഫ് അലിയാണ്. 2019 ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത് കേട്ടോ. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ദിൽജിത്ത് അയ്യത്താൻ ആണ്. ദിൽജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമാണ്. 2019 ചിത്രം റിലീസ് ചെയ്യുന്നത്. ആസിഫ് അലിയാണ് നായക കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഏതാണ് ചിത്രം എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അല്പം എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, നല്ലൊരു മൂവിയാണ്. ഒരു മെസ്സേജ് നമ്മളിലേക്ക് എന്താ പറയുക മുന്നോട്ട് വെക്കുന്ന മൂവിയാണ് കേട്ടോ. വിജയ് സൂപ്പറും പൗർണമിയും തെറ്റുത്തരാണ്, ലീന ചേച്ചിയും അങ്ങനെ ഒരു മുട്ട കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇനി ആരുണ്ട് അടുത്ത മുട്ട മേടിക്കാനായിട്ട്? യെസ്, ഫെബിൻ ശരിയുത്തരം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ആദ്യത്തെ ശരിയുത്തരം ഫെബിൻ ആണ് പറഞ്ഞിട്ടുള്ളത്. കെട്ടിയോളാണ് എന്റെ മാലാഖ, തെറ്റുത്തരാണ്, അതിനും ഒരു മുട്ട. മിനി ചേച്ചി ഇതാ പിടിച്ചോ മുട്ട. 2019 പുറത്തിറങ്ങിയ മൂവിയാണ്. ആകാശ് മോൻ ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. 2019 പുറത്തിറങ്ങിയ മൂവിയാണ്. ദിൽജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്തിട്ടുള്ള മൂവിയാണ്. ആസിഫ് അലിയാണ് പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത്. നായക കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് ആസിഫ് അലിയാണ്. സൽമൈത്ത ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വേഗം പോന്നോളൂ. നല്ലൊരു മൂവിയാണ്. ഏതാണ് ആ മൂവി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ചിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്കാണ് ശരിയുത്തരം അയക്കേണ്ടത്. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ദിൽജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് 2019 പുറത്തിറങ്ങിയ മൂവി ഏതാണ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി ഉത്തരം കിട്ടും. അതിന് ബോണസായിട്ടാണ് ഒരു എന്താ പറയുക ഒരു ക്ലൂ ഞാൻ തന്നിട്ടുള്ളത്. ഈ ചിത്രത്തിൽ എന്താ പറയുക നായക കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ ആസിഫ് അലിയാണ്. അപ്പോൾ ഏതാണ് മൂവി? ജീവൻ ചേട്ടൻ ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ബിന്ദു ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഗീത ചേച്ചി ചുമത്ര ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും പേര് ശരിയുത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർ എവിടെ പോയി?

യെസ് ശരിയുത്തരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അനിത ജേഷി ശരിയുത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ശരിയുത്തരത്തിലേക്ക് ഞാൻ അങ്ങ് കടക്കുകയാണ്. ഇത്രയും സമയം മതിയല്ലോ. 2019 പുറത്തിറങ്ങിയ ആ മൂവി ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മറ്റേതല്ല, കക്ഷി അമ്മിണിപ്പിള്ളയാണ് കേട്ടോ. കക്ഷി അമ്മിണിപ്പിള്ള എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു സൂപ്പർ കൈഡി ഉണ്ട്. ആ കൈഡി ഞാൻ അവസാനം തരുന്നതാണ്. അങ്ങനെ നമ്മളെ രണ്ട് ചോദ്യത്തിനോടും ചർച്ച പറഞ്ഞിരിക്കുകയാണ്. കക്ഷി അമ്മിണിപ്പിള്ള എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു അടിപൊളി കൈഡി ഉണ്ട്. അപ്പോൾ ഉത്തരം കക്ഷി അമ്മിണിപ്പിള്ളയാണ് കേട്ടോ. ഞാൻ നമ്മുടെ ശീതചേച്ചി ഉത്തരം ഇപ്പോൾ വന്നിട്ടുണ്ട്. രാജപ്പൻ ചേട്ടൻ്റെ വന്നിട്ടുണ്ട്. നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണമാണ് ഇപ്പം ഇച്ചിരി ലേറ്റ് ആയിട്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും കക്ഷി അമ്മിണിപ്പിള്ള എന്ന് പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു കൈയടി ഞാൻ അങ്ങോട്ട് തരാണ്. ലേഖ ചേച്ചി ഉത്തരം വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ മൂവി റിലീസായിട്ടുള്ളത് 2022 കേട്ടോ. 2022 റിലീസായിട്ടുള്ള മൂവിയാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് നിസാം ബഷീറാണ് കേട്ടോ. നിസാം ബഷീർ സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രമാണ്. 2022 ഈ ഒരു മൂവി റിലീസാകുന്നത്. ആൻഡ് ഇതിലേറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നമ്മുടെ ആസിഫ് അലി വില്ലൻ വേഷമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു വില്ലനായിട്ട് വന്നിട്ടുള്ള ചിത്രം, ആസിഫ് അലി വില്ലനായിട്ട് വന്ന ചിത്രം ഏതാണ് എന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നിസാം ബഷീർ സംവിധാനം ചെയ്ത് 2022 പുറത്തിറങ്ങിയ ഈ ചിത്രം ഏതാണ് എന്നതാണ് എനിക്കറിയേണ്ടത്. നിസാം ബഷീർ ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. 2022 ചിത്രം റിലീസായിട്ടുള്ളത്. ആസിഫ് അലി വില്ലൻ വേഷമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇവിടെ പലരും ആസിഫ് അലി കൈകാര്യം ചെയ്തിട്ടുള്ള വില്ലൻ വേഷങ്ങളുള്ള പല മൂവീസും എനിക്കിവിടെ വന്നിട്ടുണ്ട്. ഓർഡിനറി തെറ്റുത്തരാണ്, ഓർഡിനറി അല്ല, ഉയരെ തെറ്റുത്തരാണ്. അങ്ങനെ ഒരു മുട്ടയ്ക്കുള്ള ഉത്തരങ്ങൾ ഇതാ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനിടയിൽ ശരിയുത്തരം പറഞ്ഞവരുണ്ട്. ബിന്ദു ചേച്ചി ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്, ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഫെബിൻ ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശ് മോൻ ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. സൽമിത ശരിയുത്തരമാണ്. ലിസി ചേച്ചി ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ശരിയുത്തരം എന്നാണ് എനിക്കറിയേണ്ടത്. സൽമിത ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ആസിഫ് അലി വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ചിത്രങ്ങളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത ഈ ഒരു മൂവിക്കുണ്ട്. ഏറ്റവും വലിയ വ്യത്യസ്തത ഈ ഒരു മൂവിക്കാണുള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലേഖ ചേച്ചി ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. ഗീത ചേച്ചി ചുമത്ര അങ്ങനെ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്.

ജയങ്കറേട്ടൻ, ഞാൻ കണ്ടു കണ്ടു. മിനി ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, ലേഖ ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, ഗീത ചേച്ചി ചുമത്ര ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വലിയ ക്ലൂ തരട്ടെ, ഇതിൽ ആസിഫ് അലി വില്ലനാകുമ്പോ നായകനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ മമ്മൂക്കയാണ് കേട്ടോ. ഏതാണ് ചിത്രം എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ? മമ്മൂക്ക നായകനായി വന്ന് ആസിഫ് അലി വില്ലനായിട്ട് വന്ന ചിത്രം. ചേച്ചി ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ദാ എനിക്കിവിടെ ഒരു ഉത്തരം വന്നിട്ടുണ്ട്, പക്ഷെ ഉത്തരം അയച്ച ആളുടെ പേര് വെച്ചിട്ടില്ല, പേരും കൂടി ഒന്ന് വെക്കണം കേട്ടോ. ഓക്കെ, എന്തായാലും ഇത്രയും ടൈം മതി, ഞാൻ ആ ശരി ഉത്തരത്തിലേക്ക് പോവുകയാണ്. റോഷാക്ക് എന്നതാണ് കേട്ടോ ശരി ഉത്തരം. റോഷാക്ക് എന്ന മൂവിയിലാണ് നമ്മുടെ യെസ് രാജപ്പൻ ചേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. റോഷാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അടിപൊളി കയ്യടിയുണ്ട്. ഈ ഒരു മൂവിയിലാണ് മമ്മൂക്കയുടെ വില്ലനായിട്ട് ആസിഫ് അലി എത്തുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സീനിൽ പോലും ആസിഫ് അലിയുടെ മുഖം ചിത്രത്തിൽ കാണിക്കുന്നില്ല എന്നതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ വില്ലനായി എന്നല്ലേ, അതാണ് ആ ഒരു മൂവിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അപ്പോൾ അതാണ് ചിത്രം. ഓക്കെ, അപ്പോൾ എന്തായാലും റോഷാക്ക് എന്ന് പറഞ്ഞ എല്ലാവർക്കും സൂപ്പർ കൈഡി ഉണ്ട്. റോഷാക്ക് എന്ന് പറഞ്ഞവർക്ക് മാത്രമല്ല, ഇതിനു മുമ്പുള്ള ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞവർക്കുള്ള കൈഡിയാണ് ദാ വരുന്നത്. ദാ വരുന്നു കൈയടി. യെസ്, അങ്ങനെ കൈയടിയൊക്കെ തന്നു കഴിയുമ്പോൾ ഇനി ഒരു ചെറിയ പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. പാട്ടൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് വരിക, ഒരു പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ദാ വരുന്ന പാട്ട്, ഈ ഒരു പാട്ട് കുറച്ച് നൊസ്റ്റാൾജിയുള്ള പാട്ടാണ് കേട്ടോ. ഈ ഒരു മഴയുള്ള സമയത്ത് നമുക്ക് കുറച്ച് പുറകോട്ട് പോകാം, അതായത് ഒരു 2000 കാലഘട്ടത്തിലേക്ക് പോകും. 2000 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു 1999, 2001, 2003 ആ ഒരു കാലഘട്ടത്തിലേക്ക് ഹിറ്റായി നിന്ന പാട്ടാണ് കേട്ടോ. അപ്പോൾ പാട്ട് ഏതാണെന്ന് ഞാൻ പറയുന്നേക്കാൾ നല്ലത് ആ ഒരു പാട്ടിലേക്ക് പോകുന്നതായിരിക്കും. ദാ വരുന്നു പാട്ട്.

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
4: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: ஹிட்ஸ் திருவல்ல முத்து ஏட்டுமானூர் ரேடியோ கஃபே. This is Radio Cafe.
1: അങ്ങനെ ആ പഴയ കാലത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് നമ്മൾ ഇതാ തിരികെ എത്തിയിരിക്കുകയാണ്. ഭയങ്കര രസമുള്ള പാട്ടാണല്ലേ. പണ്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ദാ ഇങ്ങനെ ടി വിയുടെ മുമ്പിൽ ഡ്യൂ ഡ്രോപ്സ് കേൾക്കാനിരിക്കുമ്പോൾ അതാ ഈ ഒരു പാട്ടൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. പണ്ട് കാലത്തെ കല്യാണ വീടുകളിലൊക്കെ ഇതായിരുന്നു മെയിൻ സാധനം എന്ന് പറയുന്നത്. മിക്ക കല്യാണ വീഡിയോസ് ഇപ്പോൾ പലരുടെയും കല്യാണ വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പലതിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇപ്പം കേട്ടൊരു പാട്ടായിരിക്കും. ഭയങ്കര രസമുള്ള പാട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പാട്ടാണ്. പണ്ടത്തെ ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ എന്തായാലും പാട്ടൊക്കെ കേട്ട് തിരികെ എത്തുമ്പോൾ ഇനി നമ്മൾ കുറച്ച് സീരിയസ് ആകാൻ പോവുകയാണ്. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. ഹൈഡ് ആൻഡ് സിക്കിലേക്ക് കടക്കാൻ പോവുകയാണ് കേട്ടോ. അതിനിടയിൽ നമ്മുടെ ഷീജി ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ലേറ്റ് ആയിട്ടാണ് അവിടെ എന്താ പറയുക കേൾക്കാൻ പറ്റുന്നത്. റേഞ്ചിൻ്റെ പ്രശ്നം കൊണ്ടാകാം, മേ ബി മഴയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം ലേറ്റാക്കി എന്താ പറയുക ആൻസർ പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഓൺ റേഡിയോയിൽ കേൾക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ഈ പ്രശ്നം വലിയ രീതിയിൽ ഉണ്ടാകില്ല. അപ്പോൾ അവർക്ക് ഇത് ഇതാവുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ലാഗ് അടിക്കുന്ന പോലെ ഫീൽ ചെയ്യാം ഈ റേഞ്ചിൻ്റെ ഇഷ്യൂ ഇല്ലാത്തവർക്ക് കേൾക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ പോകുന്നത് കേട്ടോ. നോർമലായിട്ട് മനസ്സിലാക്കാം, മഴയുള്ളത് കൊണ്ട് പലയിടത്തും ഡിലേ ആയിട്ടായിരിക്കും കിട്ടുന്നത് എന്നുള്ള കാര്യം. ഇവിടെ എനിക്ക് പലരും മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ചോദ്യം ചോദിച്ച് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോഴായിരിക്കും ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. പക്ഷേ അതിന് മുമ്പ് ടൈറ്റിൽ വരണം. താ വരുന്നു ടൈറ്റിൽ.

യെസ്. അപ്പോ നമ്മള് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എന്റെ കയ്യില് മൂന്ന് ചോദ്യം ഉണ്ട്, അറിയാലോ. മൂന്ന് ചോദ്യമാണുള്ളത്. ഈ മൂന്നും പഞ്ചവത്സര പദ്ധതിയെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. പഞ്ചവത്സര പദ്ധതി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുഞ്ഞിലെ തൊട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഒരു ചുറ്റുപാടൊക്കെ അറിയാവുന്നവർക്കല്ലേ, നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ സിറ്റുവേഷനൊക്കെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് എന്റെ കയ്യിലുള്ളത്. അപ്പോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ്? തുടങ്ങിയ വർഷം അവസാനിച്ച വർഷമാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ് എന്നതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയൊക്കെ നമ്മളെന്തോ ഒരു ആറാമത്തെ ക്ലാസ് തൊട്ടാന്ന് തോന്നുന്നു, ഐ തിങ്ക് ഏഴോ എട്ടോ ആ ഒരു ടൈമിനുള്ളിൽ

നമ്മൾ പഠിച്ചിരിക്കും. അപ്പോൾ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ് എന്നതാണ് എൻ്റെ ചോദ്യം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വേഗം അയക്കാൻ, വേഗം അയക്കേണ്ട നമ്പർ ആദ്യം പറയണമല്ലോ. അപ്പോൾ നമ്പർ ഇതാണ് 9495730333. ഇതാണ് നമ്മുടെ നമ്പർ. 9594957303333. ഒരു ആവേശത്തിൽ ഞാൻ തന്നെ അങ്ങനെ തെറ്റിക്കുക മൊത്തം അല്ലേ. അപ്പോൾ എന്തായാലും നമ്പർ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. 9594957303333. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം, ഭയങ്കര സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണെന്ന ചോദ്യത്തിന് ഇതാ ഇവിടെ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് നമ്മുടെ സൽമിത്ത, ശരി ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ബിന്ദു ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ലിസി ചേച്ചി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, രാജപ്പൻ ചേട്ടൻ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്, ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ്. എൻ്റെ കയ്യിൽ ഉള്ള എല്ലാ ചോദ്യവും പഞ്ചവത്സര പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ. അപ്പൊ ഇതിലെ ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ് എന്നതാണ് കേട്ടോ.

എനിക്കിവിടെ വീണ്ടും ഒരു ശരിയുത്തരം വന്നിട്ടുണ്ട്. ഈ ശരിയുത്തരം അയക്കുന്ന ആളുടെ പേര് ഒന്ന് പറയണം കേട്ടോ. റൊഷാക്ക് എന്ന ഉത്തരം അയച്ചിട്ടുണ്ട്, ഇപ്പം പഞ്ചവത്സര പദ്ധതിയും അയച്ചിട്ടുണ്ട്. പക്ഷേ പേര് ഒന്ന് പറഞ്ഞിട്ടില്ല. പേരെന്ന് പറയുന്നത് വളരെ നന്നായിരിക്കും. മിനി ചീച്ചി, അത് തുടങ്ങിയ വർഷം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവസാനിച്ച വർഷം കൂടി പറയണം കേട്ടോ. കാലഘട്ടം എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് മുതൽ ഇന്ന് വരെ അതാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, പേരൊക്കെ ചോദിക്കുമ്പോൾ ചിരിക്കുന്നു. അങ്ങനെ മിനി ചീച്ചി ആ ആൻസർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ജയങ്കരേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. രാജപ്പൻ ചേട്ടൻ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെസ് ചീച്ചിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, ലേഖ ചീച്ചി ശരിയുത്തരാണ്. ആകാശ് മോൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം, അത് നടന്ന വർഷം ഏതാണ് എന്നാണ് കേട്ടോ എന്റെ ചോദ്യം. എന്ന് മുതൽ എന്ന് വരെ. ഗീത ചീച്ചി ചുമത്ര ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ജോഷി ചേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ജോഷി അങ്കമാലി, ജോഷി ചേട്ടൻ ശരിയുത്തരാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും സമയം മതി അല്ലേ, നമുക്ക് ആ ഉത്തരത്തിലേക്ക് പോകാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1951 മുതൽ 6 വരെയാണ് കേട്ടോ. 1951 മുതൽ 1956 വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയായിരുന്നു അത് വിജയമായിരുന്നു. എന്താ പറയുക, കാർഷിക മേഖലയിലെ സമഗ്ര വികസനം ആയിരുന്നു ലക്ഷ്യം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമാർജനം ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിട്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി ആയിരുന്നു? അതായത് മെയിൻലി പോവർട്ടി, എന്താ പറയുക, ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ വന്ന പഞ്ചവത്സര പദ്ധതി. ഓരോ പഞ്ചവത്സര പദ്ധതിക്കും ഒരു ലക്ഷ്യം ഉണ്ടാകും. ആ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും ഒരു മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ദാരിദ്ര്യ നിർമാർജനം ലക്ഷ്യം വെച്ച് ആ പഞ്ചവത്സര പദ്ധതി ഏതാണ് എന്നതാണ് കേട്ടോ. ഷംസുദ്ദീനിക്ക് നേരത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നു. ദാരിദ്ര്യ നിർമാർജനം ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതി, ഒറ്റ വേർഡ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്ത. ദാരിദ്ര്യ നിർമാർജനം ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് എന്ന ചോദ്യത്തിന് ദാ ഇവിടെ ശരിയുത്തരം. നമ്മുടെ മിനി ചീച്ചി ഫസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. ബാക്കിയുള്ളവർ ഒന്നും പറഞ്ഞിട്ടില്ല. ദാരിദ്ര്യ നിർമാർജനം ലക്ഷ്യം വെച്ച പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? ബിന്ദു ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, സൽമീത്ത ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം അല്ല ഞാൻ ചോദിച്ചത്, ഏതാ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി ആയിരുന്നു എന്നാണ് കേട്ടോ ചോദിച്ചത്. ജീവൻ ചേട്ടൻ കാലഘട്ടം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. കാലഘട്ടം ചെറുതായിട്ടൊന്ന് തെറ്റിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഏകദേശം അടുത്താണ്. യെസ്, ഷീജൽ ചേച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. സൽമീത്ത ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ചേച്ചി, മിനി ചേച്ചി ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പേരെ പറഞ്ഞിട്ടുള്ളൂ. ദാരിദ്ര്യ നിർമാർജനം ലക്ഷ്യം വെച്ചുകൊണ്ട് വന്ന പഞ്ചവത്സര പദ്ധതി എത്രാമത്തേതായിരുന്നു? ഇതാണ് ചോദ്യം. അപ്പൊ ഇതിന്റെ ഉത്തരം അറിയാവുന്നവർ വാട്സപ്പിലേക്ക് ശരി ഉത്തരങ്ങൾ അയക്കുക. അയക്കേണ്ട നമ്പർ 9495730333. ഇതാണ് നമ്മുടെ നമ്പർ കേട്ടോ. അങ്ങനെ ദാ ശരിയുത്തരം വന്നിട്ടുണ്ട്. ജയങ്കരേട്ടൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. രാജപ്പൻ ചേട്ടൻ, യെസ്, എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി ആയിരുന്നു എന്നതാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി, രണ്ടാമത്തെ പദ്ധതി എന്നുണ്ടാവുമല്ലോ, അതിൽ ഏത് എന്നാണ് കേട്ടോ ചോദ്യം. കാലഘട്ടം പറഞ്ഞിട്ടുണ്ട്, വളരെ കറക്റ്റായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് എത്രാമത്തെ ആണ് എന്നാണ് എനിക്കറിയേണ്ടത്. കാലഘട്ടം അല്ല ഞാൻ ചോദിച്ചത്. ഇവിടെ പലരും എനിക്ക് കാലഘട്ടം അയച്ചു തരുന്നുണ്ട്. കാലഘട്ടം പറഞ്ഞാൽ അത് ശരിയാണെങ്കിൽ ഞാൻ ഉത്തരമായിട്ട് കണക്കാക്കില്ല. എൻ്റെ ചോദ്യം വരുന്നത് എത്രാമത്തെ എന്നതാണ്. അപ്പം അതിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വേണം. ഗീത ചേച്ചി ചുമത്ര ശരിയുത്തരമാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, ഇവിടെ അമ്പിളി ചേച്ചി കാലഘട്ടമാണ് പറഞ്ഞിട്ടുള്ളത്. ലിസി ചേച്ചി കാലഘട്ടമാണ് പറഞ്ഞിട്ടുള്ളത്. അത് എത്രാമത്തെ പദ്ധതിയാണ് എന്നാണ് എനിക്കറിയേണ്ടത്. എനിക്കിവിടെ പേരില്ലാത്തൊരു ശരിയുത്തരം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരമായി പറയുന്നു പേരയക്കൂ പേരയക്കൂ എന്ന്, പേരയക്കുന്നില്ല, ഒരു സ്മൈലി മാത്രം തന്നിട്ടുണ്ട് കേട്ടോ.
ലേഖ ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, ഷീജ ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, ഗീത ചീച്ചി ചുമത്ര ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്, ലിസി ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, ആകാശ് മോൻ ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്, ഷംസുദ്ദീനൊക്കെ ശരിയുത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ശരിയുത്തരം എന്ന് ചോദിക്കുകയാണെങ്കിൽ, അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി ആയിരുന്നു കേട്ടോ. അതായത് ഞാൻ ഒരു വേർഡ് പറയാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞത് ഗരീബി ഹടാവോ എന്നതായിരുന്നു കേട്ടോ. ഗരീബി ഹടാവോ ഈ ഒരു വേർഡ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലായിരുന്നു ഇത് ഈ ഒരു പഞ്ചവത്സര പദ്ധതി നടന്നത്. പ്രധാനമായിട്ട് ഈ ഒരു എന്താ പറയുക, അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി നമ്മൾ അറിയപ്പെടുന്നത് ഗരീബി ഹടാവോ എന്ന ആ ഒരു മുദ്രാവാക്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിൽ വെച്ചിട്ടായിരിക്കും. അപ്പൊ അതാണ് ചോദിച്ചത്. അപ്പൊ എന്തായാലും ശരിയുത്തരം പറഞ്ഞ എല്ലാവർക്കും അടിപൊളി കഴിയുന്നുണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. ഇപ്പൊ നമ്മള് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. പത്താമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എത്രയാണ്? ഇത്രയാണ് എനിക്കറിയേണ്ടത്. പത്താം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ കാലഘട്ടം ഏതാണ് എന്നതാണ് എനിക്കറിയേണ്ടത്. പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ്? കണക്കൂട്ടിയെടുക്കേണ്ടി വരും. എങ്കിലും ഇടയ്ക്കൊരു പ്ലാൻ ഹോളിഡേ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് കണക്കുകൂട്ടുക. പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ് എന്നതാണ് ഇതാ ശരിയുത്തരം. ഇവിടെ ഫസ്റ്റ് അടിച്ചിരിക്കുന്നത് ജീവൻ ചേട്ടനും രാജപ്പൻ ചേട്ടനുമാണ് കേട്ടോ. ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. സൽമിത ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. ലിസി ചീച്ചി ശരിയുത്തരാണ്. അമ്പിളി ചീച്ചി നേരത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോഴാണ് കേട്ടോ കിട്ടിയത്. ഓക്കെ, ലിസി ചീച്ചി ശരിയുത്തരം. ശരിയുത്തരാണോ? ശരിയുത്തരാണ്. ബിന്ദു ചീച്ചി ശരിയുത്തരാണ് പറഞ്ഞിട്ടുള്ളത്. പത്താം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ഏതാണ്? ദാ ഇങ്ങനെ വീണ്ടും ഒരു പേരില്ലാത്ത ശരിയുത്തരം എത്തിയിരിക്കുകയാണ്. മിനി ചേച്ചി ശരിയുത്തരമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ജസ്റ്റ് ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊരു പ്ലാൻ ഹോളിഡേ ഉണ്ട്, അതാണ് പലരെയും ഇവിടെ തെറ്റിക്കുന്നത്.

0: ജോഷി ചേട്ടൻ ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഷംസുദ്ദീൻ ഇക്ക ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. ജോഷി ചേട്ടൻ ശരീരത്തിലാണ്, ഗീത ചേച്ചി ചുമത്ര ശരീരത്തിലാണ്, ആകാശ് മോൻ ശരീരത്തിലാണ്, നദീർത്ത ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, ഷീജ ചേച്ചി ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ ലേഖ ചേച്ചി ശരീരത്തിലും പറഞ്ഞിട്ടുണ്ട്, മിനി ചേച്ചി ശരീരത്തിലും പറഞ്ഞിട്ടുണ്ട്, ജയങ്കരേട്ടൻ ശരീരത്തിലും പറഞ്ഞിട്ടുണ്ട്. യെസ്, നദീർത്തയുടെ പേര് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അമ്പിളി ചേച്ചി ശരീരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും പേരാണ് ശരി ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണ് ശരി ഉത്തരം എന്ന് ഞാൻ അങ്ങോട്ട് പറയാൻ പോവുകയാണ്. 2002 മുതൽ 2007 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു പത്താമത്തെ പഞ്ചവത്സര പദ്ധതി നടന്നത് കേട്ടോ. അപ്പം 10th പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 2002 to 2007 എന്നതാണ്. അപ്പം ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും കയ്യടി കൊടുക്കണം. അപ്പം ദാ വരുന്നു അവർക്കുള്ള കയ്യടി. യെസ്, നമ്മുടെ ഷൈജ ചേച്ചിയും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചിക്കും കൂടി വേണ്ടിയുള്ള കയ്യടിയാണ് ഇപ്പൊ തന്നത്. അപ്പൊ എന്തായാലും കയ്യടിയൊക്കെ തന്നു കഴിയുമ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് ഒരു ചെറിയ പാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ചെറിയ പാട്ടാണ്, അധികം സമയമില്ല. അപ്പൊ നിങ്ങൾ പാട്ടൊക്കെ പാടി അയക്കുന്ന സമയത്ത് ഒരുപാട് ലെങ്ത്തിൽ പാട്ടൊന്നും പാടാതെ എല്ലാവർക്കും അവസരം കൊടുക്കുന്ന രീതിയിൽ പാടി അയക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോവാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: I am made body.

0: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: യെസ്, അങ്ങനെ നമ്മൾ ടാലന്റ് ഓഫ് ദി ഡേയിലേക്ക് ഡയറക്റ്റ് അങ്ങോട്ട് കയറുകയാണ് കേട്ടോ. സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എനിക്കിവിടെ കുറച്ച് പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പാട്ടുകളിലേക്കൊക്കെ നമുക്ക് വേഗം പോകാം കേട്ടോ. ആരൊക്കെയാണ് പാട്ട് അയച്ചു വന്നിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് ഒരു മുഖമില്ലാത്ത ഒരു, യെസ് ക്ഷമിക്കണം കേട്ടോ, ഇത് നമ്മുടെ സാനി ചേച്ചിയായിരുന്നു. പെട്ടെന്ന് ഞാൻ നമ്പർ സേവ് ചെയ്യാത്തതുകൊണ്ട് ഇത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, സാനി ചേച്ചി ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു വന്നിട്ടുണ്ട്. സാനി ചേച്ചി ഏത് പാട്ടാണ് പാടിയിട്ടുള്ളതെന്ന് നമുക്ക് കേട്ട് നോക്കാം.

0: സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടമുള്ള പാട്ടും കൂടി ആയിരുന്നു. അപ്പൊ എന്തായാലും സാനി ചേച്ചി സൂപ്പർ ആയിട്ട് പാടി എന്ന് പറഞ്ഞ് എനിക്കിവിടെ ഒരു മെസ്സേജും വന്നിട്ടുണ്ട്. അടുത്തൊരു ഓഡിയോയിലേക്ക് പോവാം. അമ്പിളി ചേച്ചിയാണ് അയച്ചിട്ടുള്ളത്. അമ്പിളി ചേച്ചിയുടെ പാട്ടൊന്ന് കേട്ടിട്ട് വരാം.
1: ചതുരംഗക്കളമുണ്ടോ, ആമ്പൽക്കുളമുണ്ടോ, തീതാളിക്കുണ്ടോ, താളത്തിൽ പൂപ്പടു കൂട്ടാനാ, കന്യകമാരായിരുന്നുണ്ടോ, നോമലാളെ കൂടെ കണ്ടു കണ്ടു.
0: സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഇനി നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്ന നമ്മുടെ ഷംസുദ്ദീനിക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്. കീബോർഡിലും അയച്ചതാണ്. അപ്പൊ അതൊന്ന് കേട്ടിട്ട് വരാം.

സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ലിസി ചേച്ചി ഒരു പാട്ട് കൂടി പാടിയിട്ടുണ്ട്. അതിലേക്കും കൂടി നമുക്ക് പോയിട്ട് ടാറ്റ പറയാം.

0: സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും തകർത്തു, എല്ലാവരും സൂപ്പർ ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. സമയം 5 മണിയാകുമ്പോൾ ഞാൻ പതിയെ എല്ലാവർക്കും ഒരു അടിപൊളി കൈയടി, ഞാൻ തന്നെ ഇവിടെ കൈയടിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ കൈയടിയൊക്കെ കൊടുത്തുകൊണ്ട് പതിയെ ഇവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. അപ്പൊ എന്തായാലും ഇന്ന് റേഡിയോ കഫേയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്, കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർജെ അപർണ സൈനിങ് ഓഫ് ഫ്രം റേഡിയോ കഫേ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: Radio Macfast 90.4 Time Check
2: 5 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

Silks, Tiruvalla, Almara by Pulimootil Silks, Kochi. Trending ones. Trending ones. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസ് കൂടെയുള്ളത് ദീപ. ഇന്ന് ട്രെൻഡിംഗ് വൺസിൽ നമ്മൾ നല്ല പാട്ടുകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ നമുക്ക് തമിഴും ഹിന്ദിയാണ് കേട്ടോ. മലയാളത്തിൽ പുതിയ പാട്ടുകൾ ഉണ്ടെങ്കിലും നമ്മുടെ ചിന്ന ചിന്ന ആസി അല്ലെങ്കിൽ ബാലൻ ആ സിനിമയിലെ പാട്ടുകളൊക്കെയാണ് നമ്മൾ നേരത്തെ ട്രെൻഡിംഗ് വൺസിലൊക്കെ കേട്ടിരുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ 100 സമി എന്ന ഫിലിമിലെ മായാ കനവോ എന്ന തമിഴ് സോങ് ആണ് കേൾക്കാം. മോഹൻരാജൻ ലിറിക്സ് ചെയ്ത്, ബാലാജി ശ്രീറാം മ്യൂസിക് കൊടുത്ത്, ചിന്മയ ശ്രീപതിയും കപിൽ കപിലിനും കൂടി ചേർന്ന് പാടിയിട്ടുള്ള നല്ലൊരു പാട്ടാണ്. വിജയ് ആന്റണി, സ്വാസിക, ലിജോ മോൾ ജോസ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ട്രെൻഡിംഗ് വൺസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.

ട്രെൻഡിങ് മിനിറ്റ്സിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ ദില്ലേ തുച്ഛക്കോ ഒപ്പനാ ലിക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് കേൾക്കാൻ പോകുന്നത്. മഹഫസ് അലിയാണ് ലിറിക്സ് ചെയ്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഗൗരവ് മാലിയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സോങ്ങിലേക്ക് പോകാം. കേട്ടോടെ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 ട്രെൻഡിങ് വൺസ്.

ഓഡിയൻസിലെ അടുത്ത സോങ്ങിലേക്ക് പോകുമ്പോൾ കോക്ടെയിൽ 2 എന്ന മൂവിയിലെ ലഹർ ലഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്. ഷാഹിദ് കപൂർ, കൃതി സെനോൺ, രാഷ്മിക എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. ഹിന്ദി സോങ് ആണിതും. അമിതാഭ് ഭട്ടാചാര്യയുടെ ലിറിക്സിന് പ്രീതം ചക്രബർത്തിയാണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. അർജിത് സിംഗ് ആണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ട്രെൻഡിംഗ് വൺസിലൂടെ അടുത്തതായിട്ട് നേരെ ഈ പാട്ടിലേക്ക് പോവാം.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ
1: ട്രെൻഡിംഗ് വൺസ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മൈ ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസ്. ട്രെൻഡിംഗ് വൺസിലെ അടുത്ത സോങ്ങിലേക്ക് പോകുമ്പോൾ നച്ചിന്തി മച്ചാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്, മക്കുടം മൂവിയിലെ പാട്ടാണ്. കെ ഏകദേശി ലിറിക്സ് ചെയ്ത ജി വി പ്രകാശ് കുമാർ മ്യൂസിക് കൊടുത്ത്, വേൽമുരുകൻ മംഗലി എന്നിവർ ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. വിശാൽ അഞ്ജലി അതുപോലെ ജോൺ വിജയ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. തമിഴ് സോങ്ങാണ് നച്ചിന്തി മച്ചാനി. കേൾക്കാം അടുത്തതായി ട്രെൻഡിംഗ് വൺസിൽ.

അങ്ങനെ ട്രെൻഡിങ് വൺസിലെ ലാസ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ സത്യവാൻ സാവിത്രി എന്ന മൂവിയിലെ റിപ്പി റിപ്പി പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്. ഒരു വെറൈറ്റി സോങ് ആണ്. നമ്മുടെ കീർത്തി സുരേഷ് ആണ് നായിക കഥാപാത്രമായിട്ട് എത്തുന്നത്. മോഹൻ രാജൻ ലിറിക്സ് ചെയ്ത്, സാം സി എസ് മ്യൂസിക് കൊടുത്ത്, ദിവാകർ രേഷ്മ ശ്യാം എന്നിവർ പാടിയ ഒരു പാട്ടാണ് റിപ്പി പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ്. അപ്പൊ ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ട്രെൻഡിങ് വൺസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നമുക്ക് നല്ല നല്ല പാട്ടുകളുമായിട്ട് കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്സ് 90.4 ലൂടെ

0: സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൌകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

ചെന്നൈയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செக்.
1: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: പഴയത് മാറ്റി പുതിയത് സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. തിരുവല്ലയിലെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ മേക്ക എക്സ്ചേഞ്ച് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പഴയ പാത്രങ്ങളോ വീട്ടുപകരണങ്ങളോ കൊണ്ടുവരൂ. പുതിയ കുക്ക്, നോൺ സ്റ്റിക് പാത്രങ്ങൾ, മിക്സി, ചിമ്മിനി, സ്റ്റൗ എന്നിവ 60% വരെ വിലക്കുറവിൽ സ്വന്തമാക്കൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. 25 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കുന്ന പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം മികച്ച ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, കൂടിയാട്ട് ബിൽഡിംഗ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശം, ടി കെ റോഡ്, തിരുവല്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089782773. പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോറൂം, തിരുവല്ല. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: റേഡിയോ 90.4.

0: എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇനി ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം നൽകി കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച അവതരണ ഗാനം.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരിവിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസസ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോവേർദെ മത്സരം നാളെ പുലർച്ചെ 3:30. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 6 ദിവസത്തിനിടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് ന്യൂസിലന്റിലെത്തുന്ന അദ്ദേഹം ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സനുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ലഹരിവിരുദ്ധ ബഹുജന റാലി പെരുമ്പാവൂരിൽ നടന്നു. തൂഫാൻ ജാഗരൻ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി. പോലീസ് മാത്രം വിചാരിച്ചാൽ ലഹരി നിർമ്മാർജ്ജനം സാധ്യമാകില്ലെന്നും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇതിന് ആവശ്യമാണെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനം തടയുന്നതിനായി പെരുമ്പാവൂരിൽ കൂടുതൽ പോലീസിനെ നിയോഗിക്കുമെന്നും തൂഫാൻ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഏഷ്യയിലെ തന്നെ പ്ലൈവുഡ് ക്യാപിറ്റൽ എന്ന പ്രശസ്തിക്ക് പകരം ലഹരിയുടെ കേന്ദ്രമെന്ന കുപ്രസിദ്ധിയിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തുഫാൻ ആഞ്ഞടിച്ചപ്പോൾ 5260 കേസുകളിലായി 5634 അറസ്റ്റ് ഇന്ന് 12 വരെ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇതൊരു ചരിത്രമാണ്.
0: സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മുൻഗണനാ കാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നിലവിലെ മാനദണ്ഡങ്ങളായ 4-ചക്രവാഹനം, വീടിന്റെ വിസ്തീർണം, ഭൂവിസ്തൃതി എന്നിവയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അർഹരായ പാവപ്പെട്ടവർക്ക് മുൻഗണനാ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും അനർഹരെ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ആദിവാസി ഗോത്രവർഗ ഉന്നതികളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ ധാന്യം എത്തിച്ചു നൽകുന്ന പദ്ധതിയുടെ സാധ്യതാ റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 6 ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 150 ഡെങ്കിപ്പനിയും 15 എലിപ്പനിയും 10 മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000 ഏറെ പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്ന് ചികിത്സ തേടി. വയനാട് മെഡിക്കൽ കോളേജിനെ മാനന്തവാടിയിൽ തന്നെ നിലനിർത്തുമെന്നും സ്ഥലം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 1 നടപടി ആയില്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്നതിനാൽ ഇത്തരം സാഹചര്യമുണ്ടാകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മടക്കിമലയിൽ സൌജന്യമായി സർക്കാരിന് ലഭിച്ച ഭൂമി ആശുപത്രി ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുമെന്നും ശ്രീ മുരളീധരൻ വ്യക്തമാക്കി. തമിഴ്നാട് തിരുവള്ളൂരിൽ മത്സ്യ സംസ്കരണ യൂണിറ്റിലെ അമോണിയ ചോർച്ചയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 3 മലയാളി തൊഴിലാളികളെ നാളെ തിരികെ നാട്ടിലെത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂൺ 21 തിരുവല്ല സ്വദേശി ബിജു തോമസ്, കട്ടപ്പന സ്വദേശിനി സുജാത, മാവേലിക്കര സ്വദേശി ഷിബു എന്നിവരെ വാതക ചോർച്ചയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ സമ്മേളനം ഈ മാസം 9 തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും മൺസൂൺ സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ചുണ്ടിനീര് വ്യാപനത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളി SNV LP സ്കൂളിന് 21

0: എട്ട് സ്ഥാപനങ്ങളും കാർത്തികപ്പള്ളി താലൂക്ക് മേഖലയിലാണ്. ഏതാനും മാസങ്ങളായി ആലപ്പുഴ നഗരപരിധിയിലും വടക്കൻ മേഖലകളിലുമാണ് മുണ്ടുനീര് രോഗം പടരുന്നത്.
1: തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. മഴ ഇടവിട്ട് പെയ്യുന്നതിനാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത കൂടുതലാണെന്നും പ്രതിരോധത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കണമെന്നും DMO അഭ്യർത്ഥിച്ചു. വിദ്യാലയങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട് പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന മാരിയില്ല മഴക്കാലം മത്സര ക്യാമ്പയിന് തുടക്കമായി. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: മഴക്കാലത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളിൽ പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കുക, കൊതുക് നശീകരണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയാണ് മാരിയില്ല മഴക്കാലം ക്യാമ്പയിന്റെ ലക്ഷ്യം. ജില്ലയിൽ ഡെങ്കിപ്പനി അടക്കമുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈ ഡേയും ആചരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ മുഖേന വീടുകളിലും രോഗപ്രതിരോധ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. മുംബൈയിൽ അടുത്ത 3 ദിവസം കൂടി ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത സംവിധാനങ്ങളെ അടക്കം ബാധിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ഈജിപ്തിനെ നേരിടും. രാത്രി 11:30 മത്സരം ആരംഭിക്കുന്നത്. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന നവാഗതരായ കാബോ വെറുദയെ നേരിടും. കൊളംബിയ ഖാന മത്സരം നാളെ രാവിലെ 7:00. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 2 മത്സരം നാളെ. ഇംഗ്ലണ്ടിലെ സ്ട്രെറ്റ്ഫോർഡിൽ ഇന്ത്യൻ സമയം രാത്രി 7:00 മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 262 പോയിന്റ് ഉയർന്ന് 77,764, നിഫ്റ്റി 95 പോയിന്റ് നേട്ടത്തിൽ 24,271 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 1,000 രൂപ വർദ്ധിച്ച് 1,07,800 രൂപയും ഗ്രാമിന് 13,475 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി ശാന്തൻപാറയ്ക്ക് സമീപം തോണ്ടിമലയിൽ ജീപ്പ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർക്ക് പരിക്ക്. തോട്ടം തൊഴിലാളികളുമായി പോവുകയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പ്ലാമൂട്ടുകടയിൽ സ്കൂൾ വാൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 കുട്ടികൾക്ക് പരിക്ക്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ന്യൂജ്യോതി പബ്ലിക് സ്കൂളിലെ വാനാണ് സ്കൂൾ വിട്ട് തിരികെ പോകുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ ലഹരി വിരുദ്ധ ബഹുജന റാലിക്ക് നേതൃത്വം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. അമോണിയ ചോർച്ചയെ തുടർന്ന് തമിഴ്നാട്ടിൽ ചികിത്സയിലായിരുന്ന 3 മലയാളികളെ നാളെ തിരികെ എത്തിക്കുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടും. അർജന്റീന കാബോ വെർദെ മത്സരം നാളെ പുലർച്ചെ 3:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 7 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

ഹായ് ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കാനായിട്ട് ദാ സമയമായിരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു ടൈമിൽ സോങ്സ് ഓൺ ഡിമാൻഡുമായിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് സോങ്സ് ഓൺ ഡിമാൻഡിൽ കൂടെ ഉള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇനി അങ്ങോട്ടുള്ള 1 മണിക്കൂർ സമയം നമ്മൾ ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ട് മുന്നോട്ട് പോകാൻ പോവുകയാണ്. ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്നെനിക്കറിയാം. പ്രത്യേകിച്ച് ഇതാ ഈ ഒരു സമയത്ത് രാവിലത്തെ തിരക്കുകളോ ഉച്ചക്ക് ഇതാ ഒരു അലച്ചിൽ എല്ലാം കഴിഞ്ഞ് സമാധാനം ഇതാ ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരു ടൈം ഉണ്ടെങ്കിൽ അത് ഈ ഒരു സന്ധ്യ സമയമായിരിക്കും കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു അത്താഴത്തിന് മുമ്പുള്ള ഈ ഒരു ടൈമിൽ കുറച്ച് നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡ് ആരംഭിക്കുകയാണ്. പൊതുവെ ഇന്നത്തെ ക്ലൈമറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു, മഴ ഉണ്ടായിരുന്നു, മഴ വരുന്നു, വെയിൽ വരുന്നു, പോകുന്നു, പിന്നെയും വരുന്നു, ഇതായിരുന്നു ഇന്നത്തെ ഒരു സിറ്റുവേഷൻ. അപ്പം അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യത്തെ പാട്ടിലേക്ക് പോകുന്നത്. മഴയുമായി ബന്ധപ്പെട്ട ഒരു പാട്ടോടു കൂടി ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡ് ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെ കേൾക്കാനായിട്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0469 273333. 0469 273333. അപ്പോ നമുക്ക് പാട്ടിലേക്ക് പോയാലോ. ദാ വരുന്ന പാട്ട് കേട്ടോടെ ഇരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: അങ്ങനെ ആ മഴയുടെ ഫീല് മൊത്തം ദാ ഒറ്റ പാട്ടിലൂടെ കിട്ടിയിരിക്കുകയാണല്ലേ. ഭയങ്കര രസമുള്ള പാട്ടാണ്. ആ മഴയും റൊമാൻസും എല്ലാം കൊണ്ട് അടിപൊളിയാണ്. ഡിയർ കോമ്രേഡ് എന്ന മൂവിയിലെ സോങ് ഒക്കെ കേട്ട് ദാ തിരികെ എത്തുമ്പോൾ നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ, ഗുഡ് ഈവനിങ് അനിൽ ചേട്ടൻ, എന്നുണ്ട് വിശേഷം? ഭയങ്കര മഴ, അതിനിടയിൽ ഒരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ചല്ലേ. അതെ, ഓക്കെ കേട്ടോ. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് തീർച്ചയായിട്ടും
0: ആ ഒരു പാട്ട് തന്നെ കേക്കാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിട്ട് ഈ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ഓക്കെ, നമ്മളെ വിളിച്ചത് അനിൽ ചേട്ടനായിരുന്നു. എല്ലാവർക്കും വേണ്ടിട്ട് ചേട്ടൻ പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് വരുന്നത്. ലൈലാഗമ എന്ന സോങ് ആണ്, എക്സ്ട്രാ മൂവിയിലെ സോങ് ആണ്. ഭയങ്കര രസമുള്ള പാട്ടാണ്, ഇതും അടിപൊളി പാട്ടാണ് കേട്ടോ. അപ്പൊ ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: അങ്ങനെ നല്ല നല്ല പാട്ടുകളൊക്കെയാണ് കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഈ ഒരു ടൈമിൽ എന്റെ കൂടെ ഒരാളുണ്ട് കേട്ടോ, ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ
3: ഹലോ, ഗുഡ് ഈവനിങ് അപർണ കുട്ടി.
2: ഗുഡ് ഈവനിങ്. എന്നാണ്ട്
3: വിശേഷം?
2: മുഹമ്മദ്, എന്നാണ്ട് വിശേഷം?
3: എല്ലാം നല്ല വിശേഷം. പുറത്ത് നല്ല മഴയാണ്.
2: ആ മഴയൊക്കെ എങ്ങനെ ഉണ്ട് അവിടെ?
3: ആ മഴയൊക്കെ ഇന്നത്തെ നല്ല മഴ. ഇന്ന് ശരിക്കും മഴ തോർന്നിട്ടില്ല.
2: ആണല്ലേ, ഓക്കെ. അപ്പൊ ഏത് പാട്ടാ വേണ്ടതെന്ന്?
3: എനിക്ക് സംഘർഷം എന്ന സിനിമയിലെ 100 100 ചുഴലികൾ അലറും മനസ്സൊരു മരുഭൂമി ആ പാട്ട്.
2: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ആണ്ട്. നമ്മുടെ ബഷീർ ആലത്തൂര്, ആനന്ദൻ തിലാനൂര്, അനുസാർ കരുനാഗപ്പള്ളി, ജയങ്കർ ഫോർട്ട്കച്ചി, ഗിരീഷ് എരമല്ലൂര്, നാരായണൻ നാരേറ്റുമാനൂർ, സിറാജ് വയനാട്, ഹീബ കുമരകം, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും
2: എല്ലാവർക്കും കൊടുത്തേക്കാം. ഈ പറഞ്ഞ എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ട് കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. നമ്മൾ വിളിച്ചത് മുഹമ്മദ് കേരുന്നു. അപ്പൊ ഇക്ക് ആവശ്യപ്പെട്ട ആ ഒരു പാട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനം കേൾക്കാനായിട്ട് എന്ത് ചെയ്യണം? വേറെ ഒന്നും ചെയ്യണ്ട, ഫോൺ എടുക്കുക. 0469273033 ഈ നമ്പറിലേക്ക് വിളിച്ച് ഇപ്പൊ മൈൻഡിൽ ഏത് പാട്ടാണ് ഇങ്ങനെ അങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ആ പാട്ടിയുടെ വെച്ച് തരാം കേട്ടോ. ഇപ്പൊ ആ പാട്ട് അതുപോലെ ഒരു പാട്ട് ആവശ്യപ്പെടാനായിട്ട് നമ്മുടെ കൂടെ ഒരാളുണ്ട്. ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ ഹലോ
1: ഹലോ,
0: ആരാണ് അവിടെ ബഹളം ഉണ്ടാക്കണ? കോള് കണക്ട് ചെയ്തപ്പോ തന്നെ ഒരു കാർച്ചയാണ് ഞാൻ കേട്ടത്. ഹലോ ഹലോ
1: ഹലോ,
0: ആ രാജൻ ചേട്ടൻ,
1: ആ പറഞ്ഞോ,
0: എന്ത് പറ്റി അവിടെ? ബഹളമാണല്ലോ. ആണ്? ഓക്കെ, അതിന്റെ വേഗം ഒരു പാട്ട് പറഞ്ഞോ. തീർച്ചയായിട്ടും വെടിക്കെട്ട് പോയില്ല, നല്ലൊരു പാട്ട് തന്നെ വന്നേക്കാം. ഓക്കെ ഓക്കെ, എന്നാലും വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മൾ വിളിച്ചത് രാജൻ മുത്തൂരാണ് കേട്ടോ. സംസാരിക്കാനായിട്ട് മര്യാദക്ക് ഇങ്ങോട്ട് പറ്റിയില്ലല്ലേ. അവിടെ ബഹളമാണ്, കരച്ചിലാണ്, കുളിക്കാനുള്ള ബഹളമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി എന്താ പറയാ, രാജൻ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ, അതിലേക്ക് പോയിട്ട് നമുക്ക് രാജൻ ചേട്ടൻ്റെ പാട്ടിലേക്ക് പോവാം. ഓക്കെ, സ്നേഹത്തോടെ ശുഭരാത്രി. ദൂരം എത്ര ഉണ്ടായാലും ഹൃദയങ്ങളെ ചേർത്ത് നിർത്തുന്നത് യഥാർത്ഥ സൗഹൃദമാണ്. ആ സ്നേഹം എന്നും മാറാതെ നിലനിൽക്കട്ടെ. ഹായ് അപ്പൂസ്കുട്ടി, ഗുഡ് ഈവനിങ്. ദീപക്കുട്ടി, അപ്പൂസ്കുട്ടി, ലക്ഷ്മിപ്രിയ ചീച്ചി, സുപ്രഭ ചീച്ചി, ലേഖ ചീച്ചി, ഷേർലി ചീച്ചി, ഹായ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ബാബുചേട്ടനാണ്, ഫ്രം നട്ടാശ്ശേരി. ഓക്കെ, ശരീരത്തിൽ ഏൽക്കുന്ന വേദന ഒരു പരിധിവരെ മരുന്ന് കൊണ്ട് മാറ്റാം, പക്ഷെ മനസ്സിൽ ആഴത്തിൽ മുറിവേറ്റാൽ ഒരു മരുന്നിനും ആ വേദന മാറ്റാൻ കഴിയില്ല. വാക്ക് ചില നേരങ്ങളിൽ മുറിവായും ചില നേരങ്ങളിൽ മരുന്നായും ഒക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ബന്ധങ്ങൾ മറക്കുന്നത് ഈ പുതിയ കാലത്തിന് ഒരിക്കലും പിരിയില്ലാത്ത നല്ല സൗഹൃദങ്ങൾ നമ്മളിൽ വളരട്ടെ, ബാബുസ് നട്ടാശ്ശേരി എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരു മെസ്സേജും കൂടി ഉണ്ട് കേട്ടോ, അതിലേക്കും കൂടി പോവാണ്. ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞൊരു പുസ്തകമാണ്. താളുകൾ എത്ര മറിച്ചാലും നാളെ എന്താണ് എന്ന് അറിയാൻ കഴിയാത്ത ഒരു പുസ്തകം. ശാന്തമായ ഒരു മനസ്സും ആരോഗ്യമുള്ള ശരീരവും സമാധാനത്തോടെയുള്ള ഉറക്കവും, ഇതിനേക്കാൾ വലിയൊരു സമ്പത്ത് ഈ ലോകത്ത് വേറെ ഉണ്ടോ? ബാബുസ് നട്ടാശ്ശേരി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാബുചേട്ടനാണ് അപ്പം ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടനും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്താ പറയുക, രാജൻ മുത്തൂർ, രാജൻ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോവാം. താ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിട്ടുണ്ട് ദാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ. ഈ ഒരു ടൈമിൽ എന്റെ കൂടെ ഒരാളുണ്ട് കേട്ടോ, ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്, നമസ്കാരം. ഇത് ആരാണ്?
1: അൻസാർ.
0: എന്നുണ്ട് വിശേഷം? നല്ല വർത്താനം. എനിക്കിത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. അതാണ് എനിക്ക് വിളിക്കുമ്പോ എപ്പോഴും ഞാനിത്
1: ചോദിക്കുന്നത്.
0: ഓക്കെ, ഇക ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രത്തിലെ ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. ആ പാട്ട്
0: തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് കേൾക്കണ്ട. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ, ഡെഡിക്കേഷൻ ഉണ്ട്.
0: പറഞ്ഞോ.
1: ടിവി മുഹമ്മദ് വടക്കേവാഴ്ന്നൊരു കവി, പിന്നെ സന്തോഷ് നടക്കാവ്, ആനന്ദം പിള്ള ഒരു കണ്ണൂര്, പിന്നെ കുമരകൻ ടീമും, പിന്നെ അപർണയ്ക്ക് അമൃതയ്ക്ക് ഗീവയ്ക്ക്, പിന്നെ തിരുവല്ല FM 90 റേഡിയോ FM കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചത് അൻസാരിക്കായിരുന്നു. ഇക്ക് ആവശ്യപ്പെട്ട പാട്ടിലേക്ക് ആണ് പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ മെസ്സേജ്. നല്ലൊരു മഴയിൽ കുതിർന്ന സായാഹ്നം നേരുന്നു ഗംഗാധരൻ പയ്യന്നൂർ കണ്ണൂർ. ഗംഗാധരൻ ചേട്ടൻ, നല്ലൊരു ഗുഡ് നൈറ്റ് ഞാൻ അങ്ങോട്ട് തരാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഗുഡ് ഈവനിങ് അപർണ. ആയുധങ്ങളെക്കാൾ മൂർച്ചയാണ് ചില വാക്കുകൾക്ക് മുറിവുണങ്ങാൻ ഒരായുസ് പോരാതെ വന്നേക്കാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീധരൻ അവണൂർ. ശ്രീധരൻ ചേട്ടന് നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരാണ്. ഇനി നോക്ക് അൻസാർക്ക് ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. എനിക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് റേഡിയോ മാക്ഫാസ്റ്റ്, അപർണ മോളെ ഗുഡ് ഈവനിങ്. എൻ്റെ സൗഹൃദവാണി ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും, പിന്നെ റേഡിയോ ഫാമിലിക്കും, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓക്കെ അമ്പിളി ചേച്ചിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അമ്പിളി ചേച്ചിക്കും നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ്, ഹായ് അപർണ, ഈ നല്ല മഴയിൽ നല്ല നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നെൻ്റെ ചേട്ടൻ്റെ ബ്രദറിൻ്റെ മോൻ അശ്വിൻ എന്ന ഞങ്ങളുടെ കണ്ണൻ്റെ ജന്മദിനമാണ്. മോന് ഒത്തിരി ആശംസകൾ ആൻറ്റി ബിന്ദു ദിലീപ് കൊടകര എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തെങ്കിലും ബിന്ദു ആൻറ്റിയുടെ ഒക്കെ നല്ലൊരു ആശംസ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപർണ, രാജൻ ചേട്ടൻ്റെ വീട്ടിലെ കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ കരുതി ഫോൺ എടുക്കാനിട്ടാവുമെന്ന്. ഫോൺ എടുക്കാണ്ടല്ല, അത് കുളിക്കാൻ ഉള്ള ബഹളമായിരുന്നു അവിടെ. അപ്പോൾ അതെന്തായാലും കുളിയുടെ തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. അതാണ് നമ്മൾ കോൾ എടുത്തപ്പോൾ തന്നെ ആദ്യം ഒരു കരച്ചിലങ്ങട് കേട്ടത്. എല്ലാവരും ചോദിച്ച പാട്ടുകളൊക്കെ നല്ലതാണെന്ന് നമ്മുടെ ബിന്ദു ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ബിന്ദു ചേച്ചിക്ക് നല്ലൊരു ശുഭരാത്രി അങ്ങോട്ട് തരാണ് കേട്ടോ. കുറച്ച് മുമ്പത്തെ ഈ ലിങ്കിൽ കയറാനായിട്ട് ടൈം കഴിയാറായപ്പോഴത്തേക്കാണ് എനിക്ക് കോള് വന്നത്. കോള് പിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ എനിക്ക് കോള് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തൽക്കാലം ഈ ഒരു ലിങ്കിൽ വേറൊരു പാട്ടിട്ടിട്ട് നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു പാട്ടിലേക്ക് പോകണം കേട്ടോ. അതാവായിരുന്നു പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കമ്മട്ടിപ്പാളം എന്ന മൂവിയിലെ ഒരു അടിപൊളി പാട്ടൊക്കെ കേട്ട് തിരികെ വന്നിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സോങ് ആണ്. അതിൻ്റെ ലിറിക്സ് ഇങ്ങനെ ഇരുന്ന് ശ്രദ്ധിച്ചാൽ ആ പാട്ടിലൂടെ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഭയങ്കര രസമുള്ള പാട്ടാണ് കേട്ടോ. കമ്മട്ടിപ്പാടം എന്ന മൂവിയിലെ എല്ലാ പാട്ടുകളും നല്ലതാണെങ്കിലും ദാ ഈ ഒരു പാട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു പാട്ടായിരുന്നു. ആ പാട്ടൊക്കെ കേട്ട് തിരികെ എത്തുമ്പോൾ അങ്ങ് കണ്ണൂർ ജില്ലയിൽ നിന്ന് എൻ്റെ കൂടെ ഒരാളുണ്ട്. ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം. ഗുഡ് ഈവനിങ് അപർണ.
0: നമസ്കാരം ആനന്ദൻ ചേട്ടൻ, എന്നാണ്ട് വിശേഷം?
1: നല്ല വിശേഷം. നല്ല മഴയും.
0: നല്ല മഴയാണ് ഇവിടെ. നല്ല മഴയാണ്.
1: അതെ അതെ, നമ്മുടെ തിരുവനന്തപുരം പ്രദേശത്തെല്ലാം നല്ല വെള്ളം കയറി. രാവിലെ വൈകുന്നേരം പണി ജോലിയും കഴിഞ്ഞ് വരുമ്പോ ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടി. കനാല ഭാഗത്തെല്ലാം നല്ല മഴയെ വെള്ളമായിട്ട്
0: ആണല്ലേ. ഓക്കെ, ഇപ്പൊ മഴ പെയ്തു കഴിയുമ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പലയിടത്തും ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്, വെള്ളക്കെട്ടും അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ. ഓക്കെ, ഏത് പാട്ടാ വേണ്ടത്?
1: മഴ അങ്ങനെ ലഭിച്ചിട്ടില്ല, ഇപ്പഴാണ് മഴ കിട്ടാൻ തുടങ്ങി.
0: സത്യം സത്യം. ഓക്കെ, ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ധ്വനി എന്ന സിനിമയിലെ എല്ലാ പാട്ടും വളരെ മനോഹരമാണ്. പക്ഷെ ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തത് ആൺകോയിലെ തേൻകോയിലെ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, ആ പാട്ടാണ് ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്നത്.
0: ഓക്കെ, ആ ഒരു പാട്ടിലേക്ക് പോകണ്ട. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ആ, നമ്മുടെ ഗിരീഷ് എരമല്ലൂര് കുറെ ഒരു പാട്ട് മുപ്പർക്ക് കൊടുക്കാതെ, അതുപോലെ തന്നെ വി വി മുഹമ്മദ് കാ, ലിസി ചേച്ചി,
0: നമ്മളെ വിളിച്ചത് ആനന്ദ ചേട്ടനായിരുന്നു. അപ്പൊ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഒരു ചെറിയ അപ്ഡേറ്റ് എനിക്ക് തരാനുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ കാലാവസ്ഥയെ കുറിച്ച് തന്നെയാണ്. ഒരു ചെറിയ ക്ലൈമറ്റ് അപ്ഡേറ്റ് ആണ് എനിക്ക് പറയാനുള്ളത്. മഴയുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പലയിടത്തും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് ആണ്. അപ്പം എന്തായാലും ഒരു 3 മണിക്കൂറിൽ നേരത്തേക്ക് മാത്രമാണ് കേട്ടോ കാസർഗോഡ് ജില്ലയിൽ ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് 7 മണിക്കാണ്. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് അറിയിപ്പ്. അതായത് കാസർഗോഡ് ജില്ലയിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തു പോകുക. മഴ വരുന്നുണ്ട്, നല്ല ശക്തമായ കാറ്റ് വരുന്നുണ്ട് എന്നൊരു സൂചനയൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അനാവശ്യ യാത്രകളൊക്കെ ഒഴിവാക്കി ഇനിയിപ്പോൾ എവിടെയെങ്കിലും വീടിന് വെളിയിലാണ് നിൽക്കുന്നതെങ്കിൽ, എവിടെയെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എത്രയും വേഗം വീട്ടിലേക്ക് എത്താനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആനന്ദൻ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആകുമ്പോൾ ദാ നമ്മുടെ കൂടെ ഗീതശേഷി ഉണ്ട്. ഗീതശേഷിനോട് നമുക്ക് സംസാരിക്കാം. ഹലോ,
2: ഹലോ, ഗുഡ് ഈവനിംഗ്.
1: ഗുഡ് ഈവനിംഗ്. എന്തോ ഗീതശേഷി, മഴയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
2: മഴയൊക്കെ
1: സൂപ്പർ ആയിരുന്നു. ഓക്കെ, ഏത് പാട്ടാ വേണ്ടത്?
2: ഇന്ന് ഒരു പഴയ സിനിമ ആയിട്ട് ഡീറ്റ എന്ന സിനിമയിലെ
1: മുറുക്ക് വേണോ?
2: ചുവന്നതോ മുറുക്കി ചുവന്നതോ മാരൻ മുത്തി ചുമപ്പിച്ചതോ.
1: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
2: ഡെഡിക്കേഷന് എന്റെ അവർണക്കുട്ടിക്കും പിന്നെ ചുമത്രയിലുള്ള നമ്മുടെ പ്രസന്നൻ ചേട്ടൻ ചേട്ടനെ വിളിക്കാൻ ഒന്നും പറ്റത്തില്ല.

0: അപ്പൊ അതുകൊണ്ട് ചേട്ടൻ കേൾക്കുന്നുണ്ട്. ഒരു പാട്ട് വെച്ച ഉടനെ എനിക്ക് മെസ്സേജ് വരും, സൂപ്പർ ആണെന്ന് പറഞ്ഞേ. അപ്പൊ പ്രസന്നൻ ചേട്ടൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട്, ചേട്ടനും ഷീലയ്ക്കും പിന്നെ എന്റെ കാതോരം കൂട്ടുകാർക്കും റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
1: ഓക്കെ, എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാം.
0: നല്ല ഒരു ശുഭരാത്രി നേരുന്നു. അടിപൊളി പാട്ടുകളാണ് കേട്ടോ.
1: അതെ, നേരെ എനിക്ക് ഇഷ്ടമായി ആ ഒരു പ്ലേലിസ്റ്റ്.
0: ഓക്കെ
1: ചേച്ചി, അപ്പൊ എന്തെങ്കിലും പാട്ട് കേട്ടോ. ഓക്കെ ചേച്ചി, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗീത ചേച്ചി ആയിരുന്നു കേട്ടോ വിളിച്ചത്. അപ്പൊ എന്തായാലും ഗീത ചേച്ചി ആവശ്യപ്പെട്ട ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് എനിക്കിവിടെ ഒരു മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിങ് അപർണക്കുട്ടി, ഞാൻ ഷീബ കുമരകം. നല്ല നല്ല പാട്ടുകൾ കേട്ടുകൂടിയുണ്ട് മുഹമ്മദ് ഇക്കയ്ക്കും അൻസാറിക്കയ്ക്കും, അതുപോലെ തന്നെ ആനന്ദൻ തില്ലാനൂർ, ഷൈബി മാത്യു, സൗഹൃദവാണി കൂട്ടുകാർക്കും ഒരു മഴയിൽ കുതിർന്ന ശുഭരാത്രി ഇതാ നമ്മുടെ ഷീബ ചേച്ചി ഇവിടെ തന്നിട്ടുണ്ട്. ഒപ്പം ഷീബ ചേച്ചിക്ക് നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. ഗുഡ് നൈറ്റ്. ജീവിതത്തിൽ എന്തെല്ലാം നേടിയാലും സ്നേഹത്തോളം വിലയുള്ള മറ്റൊന്നില്ല. സ്നേഹപൂർവ്വം ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് റേഡിയോ കൂട്ടുകാർക്കും എല്ലാവർക്കും. ശുഭരാത്രി അമൃതക്കുട്ടി, ദീപക്കുട്ടി, അപർണക്കുട്ടി, ശുഭരാത്രി മിനി ചേച്ചിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്, മിനി റിജി. അപ്പോൾ മിനി ചേച്ചിക്ക് നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുകയാണ്. മുഹമ്മദ് ഇക്കയ്ക്കും ആനന്ദനും ഡെഡിക്കേഷൻ താങ്ക്സ് എന്ന് പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞേ. ഇത് നമ്മുടെ ഗിരീഷ് ഏട്ടനാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒപ്പം നമുക്ക് എല്ലാവർക്കും പതിവ് പോലെ തരുന്ന ആ ഒരു ശുഭരാത്രിയും ഗിരീഷ് ഏട്ടൻ ദാ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗിരീഷ് ഏട്ടൻ ഫാമിലിക്ക് നല്ലൊരു ശുഭരാത്രി ഞാൻ നിങ്ങൾ തരുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. താങ്ക്സ് ആനന്ദ, ഗുഡ് നൈറ്റ് അപ്പുമോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിസി ചേച്ചിയും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉറക്കം വരുന്നൊരു ഇമോജി എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ലിസ് ചേച്ചിക്ക് നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുകയാണ്. ഇനി നമുക്ക് ഗീത ചേച്ചി ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോവാം. താ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് അതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. അങ്ങനെ എനിക്ക് ടാറ്റ പറയാൻ സമയമായിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഒരു എന്താ പറയുക, നമ്മുടെ ഷിജിത്തായിട്ട് ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, മെസ്സേജിലൂടെയാണ് കേട്ടോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കനകം നിലാവേ എന്ന് തുടങ്ങുന്ന സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഷിജിത്തായിട്ട് നാളെ ഈ മെസ്സേജ് അയക്കൂ, നാളെ നമ്മൾ മെസ്സേജിലൂടെ ആയിരിക്കും പാട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും എനിക്ക് മെസ്സേജിലൂടെ പാട്ട് വെച്ച് തരാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഷിജിത്തായിട്ടിന് നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. മോളെ പ്രസന്നൻ ചേട്ടൻ്റെ മെസ്സേജ് വന്നു എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്ന ഒരു ഇമോജി ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഗീത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ചേച്ചി പറഞ്ഞതുപോലെ ആ ഒരു മെസ്സേജ് അവിടെ എത്തിയിരിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. പ്രതീക്ഷകൾ ഒരുപാടുണ്ട്, പക്ഷേ ജീവിതം നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ പ്രതീക്ഷിച്ച വഴിയിലല്ല എന്ന് മാത്രം. അപർണ മോൾക്കും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മഴയിൽ കുതിർന്ന ശുഭരാത്രി, സുഖനിദ്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. നദീർത്തയാണ്, നദീർത്തയ്ക്കും നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരുകയാണ്. ഇനി ഇപ്പോൾ ഒരു ടാറ്റ പറയാനുള്ള സമയമായല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി പറ്റിയൊരു പാട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാട്ടോട് കൂടി ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൻ്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, മെസ്സേജ് അയച്ച എല്ലാവർക്കും, വിളിച്ച എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം സോങ്സ് ഓൺ ഡിമാൻഡ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല. റേഡിയോ മെക്ഫസ് 90.4.
3: 8 o'clock.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: സീറോ ഡെലിവറി
2: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിഥിംഗ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: എല്ലാ ദിവസവും ഒരേ രീതിയിലുള്ള ചോറ് കഴിച്ചു മടുത്തോ? അങ്ങനെയാണെങ്കിൽ രുചിയിലും പോഷക ഗുണത്തിലും ഒരുപോലെ മുന്നിൽ നിൽക്കുന്ന ഒരു വെറൈറ്റി റൈസ് വിഭവം പരീക്ഷിച്ചാലോ? റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ടിൽ ഒരു വെറൈറ്റി റൈസ് ആണ് പറയാൻ പോകുന്നത്. പുതിനയിലയുടെയും മല്ലിയിലയുടെയും പുതുമ നിറഞ്ഞ പച്ച മസാലയും ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സോയാ നഗറ്റ്സും ചേർത്ത് തയ്യാറാക്കുന്ന ഹരിയാലി സോയാ റൈസ് നമ്മുടെ ഉച്ചഭക്ഷണത്തിലും ലഞ്ച് ബോക്സിലും അതിഥികൾക്കുമെല്ലാം ഒരുപോലെ അനുയോജ്യമാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ വിഭവം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഈ ഹരിയാലി എന്ന വാക്കിന്റെ അർത്ഥം പച്ചപ്പ് എന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ പുതിനയും മല്ലിയിലയും ചേർന്ന് തയ്യാറാക്കുന്ന പച്ച നിറമുള്ള മസാലയാണ് സംഭവം. ഇതിലേക്ക് പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള സോയാ നഗറ്റ്സും കൂടി ചേർക്കുമ്പോൾ രുചിയും കൂടും പോഷകമൂല്യവും കൂടും. പിന്നെ എണ്ണ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വിഭവം തയ്യാറാക്കാം എന്നതാണ് മറ്റൊരു പ്രത്യേകത. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ചോറിന് വേണ്ടിയിട്ട് ബസ്മതി അരി 2 കപ്പ്, സോയാ നഗറ്റ്സ് 1 കപ്പ്, സവാള 2 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് 3-4 എണ്ണം അത് നമ്മളുടെ ഇഷ്ടത്തിന് എടുക്കാം, തൈര് 3 ടേബിൾ സ്പൂൺ, നാരങ്ങ നീര് 1 ടീസ്പൂൺ, എണ്ണ 2 ടേബിൾ സ്പൂൺ, നെയ്യ് 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിന്റെ ഒരു പേസ്റ്റിന് വേണ്ടിയിട്ട് പുതിനയില 1 കപ്പ്, മല്ലിയില 1 കപ്പ്, ഇഞ്ചി 1 ഇഞ്ചി കഷ്ണം, വെളുത്തുള്ളി 6 അല്ലി, പച്ചമുളക് 2 എണ്ണം, ജീരകം 1 ടീസ്പൂൺ, കറുവപ്പട്ട 1 ചെറിയ കഷ്ണം, ഗ്രാമ്പൂ ഏലക്ക 3-4 എണ്ണം എടുക്കുക, പിന്നെ ബേലീഫ് 1 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഇതിന്റെ പേസ്റ്റിന് വേണ്ടിയിട്ട് വേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ അല്പം ഉപ്പ് ചേർക്കുക. ഇനി സോയാ നഗറ്റ്സ് 10 മുതൽ 15 മിനിറ്റ് വരെ അതിലൊന്ന് മുക്കി വെക്കുക. പിന്നെ നമുക്ക് തണുത്ത വെള്ളത്തിൽ ഒന്ന് 1 തവണ കഴുകി കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിലൂടെ തന്നെ സോയയുടെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്മെല് ഉണ്ടല്ലോ അത് മാറും, മസാല നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇനി ഒരു മിക്സിയുടെ ജാറിൽ പുതിനയിലയും മല്ലിയിലയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തൈര് ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കി നരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ബസ്മതി അരി കഴുകി 20 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് കുതിർത്ത് വെക്കണം. പിന്നെ ഇതിന്റെ വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാർത്ത് മാറ്റി വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അരി പാകത്തിന് വെന്ത് കിട്ടുകയും ചെയ്യും, ഓവറായിട്ട് വെന്ത് പോവുകയില്ല. ഇനി ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അല്ലെങ്കിൽ കട്ടിയുള്ള പാത്രം എടുത്തിട്ട് എണ്ണയും നെയ്യും കൂടി ചൂടാക്കുക. ഇതിലേക്ക് ജീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേലീഫ് ഇത്രയും ചേർത്തിട്ട് അതിന്റെ ആ ഒരു സ്മെല് എല്ലാത്തിന്റെയും വരുമല്ലോ ആ ടൈം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം സവാള ചേർത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് വഴറ്റുക. പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മുതൽ 7 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറിക്കിട്ടും. പച്ചമണം മാറുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയ മസാലക്കൂട്ടിലേക്ക് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സോയാ നഗറ്റ്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് 4 മുതൽ 5 മിനിറ്റ് വരെ വഴറ്റുക. പിന്നെ ഇതിലേക്കാണ് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്തിട്ട് സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കണം. സ്പീഡിൽ ഇളക്കി കഴിഞ്ഞാൽ ഇതൊക്കെ പൊട്ടിപ്പോകും ആ ഒരു സോയാ നഗറ്റ്സ്. അപ്പൊ ഒന്ന് സാവധാനം ഇളക്കി കൊടുക്കുക. പിന്നെ 3.5 മുതൽ 4 കപ്പ് വരെ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നാരങ്ങ നീര് ഒഴിച്ചിട്ട് 1 പ്രാവശ്യം ഒന്ന് ഇളക്കുക. കുക്കറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 വിസിൽ വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇനി അതല്ല വേറെ പാത്രത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വെള്ളം വറ്റി ഈ അരിയൊക്കെ ഒന്ന് പാകമാകുന്നത് വരെ വേവിച്ചെടുക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് സാവധാനം നമുക്ക് വിളമ്പിയെടുക്കാൻ പറ്റുന്ന ആ ഒരു സ്പെഷ്യൽ റൈസ് റെഡിയാകും. ലാസ്റ്റ് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആണ്, നല്ലൊരു സ്മെല്ലും കിട്ടും. പിന്നെ നമ്മളുടെ ഇഷ്ടത്തിന് കാഷ്യൂനട്ട്സോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കുറച്ചും കൂടി ഒന്ന് കളർഫുൾ ആക്കാം. പനീർ ക്യൂബ്സ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രോട്ടീൻ റിച്ച് ആയിരിക്കും. പിന്നെ അതുപോലെ മസാല കൂടുതൽ സ്പൈസി ആക്കാനായിട്ട് പച്ചമുളകിന്റെ അളവ് കൂട്ടാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം. വെള്ളരിക്ക സവാള സലാഡ് ഉണ്ടല്ലോ അതും പപ്പടവും അതുപോലെ മാങ്ങാച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് ചൂടോടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റൈസ് ആണിത്, ഹരിയാലി സോയാ റൈസ്. അപ്പൊ നമുക്ക് വീട്ടിലും തയ്യാറാക്കാം. എപ്പോഴും ഒരേ റൈസ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്ന് പ്രത്യേകതയായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂറ്റ് തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ. വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: തലയിലെ താരൻ നമ്മൾ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണല്ലേ. ഇതിന് പല വഴികളും തേടുന്നുണ്ട് എങ്കിലും അതിന്റെ ഫലം കിട്ടാറില്ല എന്നതാണ് സത്യം. ഇതിന് പിന്നിലെ പ്രധാന കാരണം എന്താന്ന് എത്ര പേർക്കറിയാം? ഇനി അറിയില്ലെങ്കിൽ സാരമില്ല, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജെ അപർണ. നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരൻ മാറാനായിട്ട് എന്ത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തലയിലുള്ളത് താരനാണോ എന്നാണ്. ഞാൻ എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായില്ലല്ലേ. അതായത്, ചിലപ്പോ നമ്മൾ താരനാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് നമ്മുടെ ഡ്രൈ സ്കാൽപ്പിനെ ആയിരിക്കും. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, നമ്മൾ മുടി ചീവുമ്പോഴും അതുപോലെ തന്നെ തലയൊക്കെ നൈസായിട്ട് ചൊറിയുമ്പോഴും ഒക്കെ പൊടി പൊടി പോലെ വെള്ള കളറിൽ വീഴുന്നുണ്ടെങ്കിൽ അത് താരനല്ലാട്ടോ, അത് ഡ്രൈ സ്കാൽപ്പാണ്. ഇതിനെയാണ് നമ്മൾ എല്ലാവരും താരൻ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്നത്. താരൻ എന്താണ് എന്ന് ചോദിച്ചാൽ, താരൻ എന്ന് പറയുന്നത് നമ്മുടെ തലയിലെ അല്പം മെഴുക്കോടെ ഒരു ഇളം മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നതാണ് കേട്ടോ. ഈ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവര് ആന്റി ഡാൻഡ്രഫ് ഷാംപൂ ഒക്കെ യൂസ് ചെയ്താൽ നമ്മുടെ ഡ്രൈ സ്കാൽപ്പ് കൂടാനിടയാകും. അതുപോലെ തന്നെയാണ് താരനുള്ളവര് ക്ലെൻസിങ് ഓയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ തലയിലുള്ളത് ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ അതിനുള്ളൊരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹോട്ട് ഓയിൽ മസാജ് ആണ് ഡ്രൈ സ്കാൽപ്പിനുള്ള ഏറ്റവും നല്ല പരിഹാരം. അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ തലയിലുള്ളത് ഡാൻഡ്രഫ് ആണെങ്കിൽ അതിനുള്ളൊരു പരിഹാരവും ഞാൻ പറഞ്ഞുതരാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ. തലേ ദിവസം നന്നായിട്ട് കുതിർത്ത് വെച്ച ഉലുവയും തൈരും ചേർത്ത് അരച്ചെടുക്കുക. ഈ ഒരു പേസ്റ്റ് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് വെച്ച ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫിനെയൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യും. പിന്നെ ഈ ഉലുവ തലയിൽ അരച്ചിടുമ്പോൾ ഒരു വല്ലാത്ത മണമൊക്കെ നമ്മുടെ മുടിക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപു ഉപയോഗിച്ച് തല വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ തലയിലെ താരനെയും ഡ്രൈ സ്കാൽപ്പിനെയും ഒക്കെ തിരിച്ചറിയാനുള്ള വഴികളും അതോടൊപ്പം അതിന്റെ പരിഹാര മാർഗങ്ങളും ഒക്കെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഇന്നത്തെ സമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് എനിക്ക് ടാറ്റ പറയാനുള്ള സമയമായിരിക്കുകയാണ്. ഇത്രയും നേരം സമയത്തിൽ നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മിക്സ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
3: 9 o'clock.

കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 1924
1: നിലാമഴ

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ്, അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: നിലമ

0: 90.4
1: റേഡിയോ മാക്ഫാസ്റ്റ്.
2: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: റേഡിയോ മാക്ഫാസ്റ്റ് 90.4.
6: 10 o'clock.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ప్రణయ పుష్పమే.
1: ఆహా, ఎందా పాట.
0: హృదయ
1: ప్రణయ నాయకന്റെ മുഖം, പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദം, പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവാ?

0: എന്താ പാട്ട്? മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: പത്മരാജൻ. പത്മരാജന്റെ കഥാപാത്രങ്ങൾ പതിവായി നമ്മുടെ മനസ്സിന്റെ ഇരുണ്ട കോണുകളിൽ നടക്കുന്ന ചിന്തകളെ തന്നെയാണല്ലേ പ്രതിനിധീകരിക്കുന്നത്. വളരെ വ്യത്യസ്തവും ആഴമുള്ളതുമായ പലരുടെയും വികാരങ്ങൾ, മനുഷ്യരുടെ സ്വകാര്യതയും പ്രശ്നങ്ങളുമാണ് കൂടുതലായിട്ടും അദ്ദേഹത്തിന്റെ കഥകളിൽ പ്രതിപാദിച്ചത്. ഇന്ന് പത്മരാജന്റെ ചില കഥകളിലൂടെയും അദ്ദേഹത്തിന്റെ കുറച്ച് ചില ഓർമ്മകളിലൂടെയും നമുക്ക് യാത്ര ആരംഭിക്കാം. ഗുഡ് ഈവനിങ്. സ്വീറ്റ് ഡ്രീംസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജി അമൃത കാർത്തിക.

പത്മരാജൻ എന്ന ആവിഷ്കാര പ്രതിഭയുടെ പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഞാൻ ഗന്ധർവൻ എന്ന പ്രണയകാവ്യത്തിലെ ഗന്ധർവന്റെ വാക്കുകളാണ്. ഞാൻ ഗന്ധർവൻ, ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും മാനാകാനും മനുഷ്യനാകാനും നിന്റെ ചുണ്ണിന്റെ മുത്തമാകാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി. നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കാത്ത കുറച്ച് വാക്കുകളല്ലേ. ആ ഒരു സിനിമ കണ്ടവർക്കറിയാം, ഞാൻ ഗന്ധർവൻ നമ്മൾ പഴങ്കഥകളിലും മറ്റും കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള ആ ഗന്ധർവനെ നമ്മൾ നേരിൽ കാണുന്ന ഒരു ഫീൽ അല്ലേ.

ലോല എന്ന അദ്ദേഹത്തിന്റെ കഥ കേട്ടിട്ടുണ്ടോ? ഒരു കഥാപുസ്തകം, പ്രണയത്തിനും പ്രണയികൾക്കുമുള്ള ഒരു കഥാപുസ്തകം. അതിനകത്ത് ചില വരികളുണ്ട്, നേരം പോക്കിനു വേണ്ടി പ്രണയിക്കുന്നവരുണ്ട്, ഒറ്റപ്പെടലിൽ ഒരു കൂട്ടുതേടി പ്രണയിക്കാൻ വെമ്പുന്നവരുണ്ട്, ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി പ്രണയം നടിക്കുന്നവരുണ്ട്, സമാധാനത്തോടെ ഇരിക്കാൻ ഒരു പ്രണയം വേണമെന്നാശിക്കുന്നവരുണ്ട്, ദുഃഖമകറ്റാൻ പ്രണയിക്കുന്നവരുണ്ട്, ദുഃഖം പ്രണയത്തിലൂടെ ക്ഷണിച്ചു വരുത്തുന്ന മറ്റു ചിലരുണ്ട്, പ്രണയിക്കപ്പെടാൻ വേണ്ടി പ്രണയിക്കുന്ന കൂട്ടരുമുണ്ട്. പത്മരാജന്റെ കഥകൾ വായിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോഴും നമ്മൾ നേരിടുന്നത് നമ്മളെ തന്നെ ആയിരിക്കും എന്നൊരു തോന്നൽ പോലും നമുക്ക് ചില സമയങ്ങളിലുണ്ടാവും.

പത്മരാജൻ. അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളിൽ നമ്മളിൽ ഒളിച്ചിരിക്കുന്ന ആകാംക്ഷകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ചിഹ്നങ്ങളാണെന്ന് പറയാൻ പറ്റും. അവർ അത്ര പൂർണ്ണരും അത്ര തന്നെ അപൂർണരുമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളിൽ ചിലരെ പോലെ പത്മരാജൻ എന്ന് പറയുന്നത് ഒരാളല്ല, അദ്ദേഹം ഒരു അന്തരീക്ഷമാണെന്ന് പറയും. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഒരിക്കൽ മനസ്സിൽ കയറുമ്പോൾ അവിടെ നിന്ന് ആർക്കും പുറത്തു വരാനില്ല. അവ പണിയുന്ന ലോകം പൂർത്തിയല്ല, അതിൽ നാം ചേർന്ന് തീർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെയുണ്ട്.

നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന കഥകൾ വളരെ ലളിതമായി ഒരു മുത്തശ്ശി പറയുന്നത് പോലെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരുന്ന ഒരേ ഒരാൾ, അത് പത്മരാജനാണ്. മനുഷ്യ മനസ്സിന്റെ സൂക്ഷ്മതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിശ്വസനീയമെന്ന് തോന്നുന്ന പലതും നമുക്ക് മുന്നിൽ കൊണ്ടുവരുന്ന ഒരത്ഭുതം. കഥയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യം നൽകുവാനും പത്മരാജനോളം ആരുമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.

ഞാൻ ഗന്ധർവൻ എന്ന കഥയെക്കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞല്ലേ. മുത്തശ്ശി കഥകളിൽ മാത്രം കണ്ടു പരിചയമുള്ള, ദേവലോകത്ത് നിന്നും ശാപം കിട്ടിയ ഗന്ധർവനെ ഭൂമിയിൽ കൊണ്ടുവന്നപ്പോൾ നമ്മളും ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. പത്മരാജൻ ഒരു ഗന്ധർവനാണെന്ന് നമുക്ക് തോന്നിപ്പോകുമല്ലേ.

0: ಪ್ರಣಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദവും പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവാ?

0: ആ പാട്ട് മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: പ്രണയം, വിപ്ലവം, നിഗൂഢത, അസൂയ, വിമർശനം തുടങ്ങിയ മനുഷ്യ സഹജമായ സ്വഭാവങ്ങൾ മുൻനിർത്തിയിട്ടുള്ള കഥകൾ പറഞ്ഞ് സിനിമ ചെയ്ത പത്മരാജൻ. എല്ലാ

പുറത്ത് മഴ പെയ്തൊഴിയുകയായിരുന്നു. വെറുതെ ഒരു സൗഹൃദത്തിനായി ആരുന്നു എന്തെന്നും അറിയാത്ത ക്ലാരിക്ക് കത്തെഴുതുമ്പോൾ അതിലെന്തോ ഒരു പ്രത്യേകത ജയകൃഷ്ണൻ അനുഭവപ്പെട്ടു. വരാൻ പോകുന്ന സുഹൃത്തുമായി അദൃശ്യമായ ഏതോ ഒരു ആത്മബന്ധം നിലനിൽക്കുന്നുവെന്ന് തോന്നൽ. പിന്നീട് ക്ലാര അവന്റെ എല്ലാമെല്ലാമായി. അപ്പോഴും മഴ പെയ്തൊഴിയുന്നുണ്ടായിരുന്നു. തന്റെ പ്രണയിനി രാധയുമായുള്ള വിവാഹം ഉറപ്പിക്കുമ്പോഴും ക്ലാര അവന് പ്രിയപ്പെട്ടവളായിരുന്നു.

0: എന്നോ വന്ന് എങ്ങോട്ടോ പോയവൾ. എങ്കിലും ജയകൃഷ്ണന് ക്ലാര പ്രിയങ്കരി തന്നെ.
1: എന്തല്ലേ,
0: തൂവാരത്തുമ്പികൾ എന്ന ചിത്രത്തിലെ ജയകൃഷ്ണനെയും ക്ലാരയും നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലേ. പത്മരാജൻ എന്ന പ്രതിഭയെ കൂടുതൽ അടുത്തറിഞ്ഞ ചലച്ചിത്രം.

പത്മരാജന്റെ തൂലികയിൽ പിറന്ന രണ്ട് കഥാപാത്രങ്ങൾ മാത്രമായിരുന്നില്ല ജയകൃഷ്ണനും ക്ലാരയും. തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിൽ നിറഞ്ഞു നിന്ന ജയകൃഷ്ണനും ക്ലാരയും നമ്മുടെ മനസ്സിൽ നിന്നും ഇന്നും മാഞ്ഞിട്ടില്ല. അവരെ മലയാളിക്ക് മുന്നിലെത്തിച്ച പത്മരാജൻ എന്ന അതുല്യ പ്രതിഭയും. അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങളല്ലേ. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടിയ ഒരുപാട് പേരിൽ ആ കഥാപാത്രങ്ങളൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് പോലും നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും അല്ലേ.

രാത്രിയുടെ കഥകുകൾ തുറക്കുമ്പോൾ വാക്കുകൾക്കപ്പുറത്ത് നമ്മളെ ഒന്ന് നിസ്സംഗതയിലേക്കും ഓർമ്മകളിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നവരുണ്ട്. പത്മരാജൻ അത്തരം ഒരാളായിരുന്നു. എഴുത്തിലൂടെ കടന്നു വന്നും ക്യാമറയുടെ കണ്ണിലൂടെ നമ്മെ നോക്കിയും പറഞ്ഞു പോകുന്ന ഒരതുല്യ കഥകൾ സമ്മാനിച്ചത് അദ്ദേഹമാണ്. ഇന്ന് പത്മരാജന്റെ ചില കഥകളിലൂടെ ചില ഓർമ്മകളിലൂടെയുമൊക്കെ നമ്മൾ യാത്ര ചെയ്തതല്ലേ. എന്തായാലും സ്വീറ്റ് ഡ്രീംസിലൂടെ കുറേയേറെ നല്ല പാട്ടുകൾ കൂടി സമ്മാനിച്ചുകൊണ്ട് ഇന്ന് വിട പറയുന്നു ആർ ജെ അമൃത കാർത്തിക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ്.

90.4 റേഡിയോ മാക്ഫാസ്റ്റ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.